सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം പ്രതിഫലം നൽകുന്നത് ദാനത്തിനും കുടുംബബന്ധം ചേർക്കുന്നതിനുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടിയെത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. പുതിയൊരു പ്രഭാതമാണ്, പുതിയൊരു ദിവസമാണ്. പക്ഷെ പഴയതായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? നല്ല കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് പുതുമകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതേസമയം മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഒന്നും തന്നെ നമ്മുടെ പരിസരത്ത് പോലും വരരുതേ എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ടതും. ഇന്നലെ വരെ എന്തായിരുന്നു, അതിനേക്കാൾ മികച്ചതായിരിക്കണം ഇന്ന് എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം കേട്ടോ. അല്ലാതെ ഗ്രാഫ് താഴേക്ക് പോകാനായിട്ട് പാടില്ല. ഇന്നലെ എന്തായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ ലൈഫ് എന്തായിരുന്നു എന്ന് അതിനേക്കാൾ കുറച്ചും കൂടി മികച്ചതാക്കാനായിട്ട് നമുക്ക് ഇന്ന് കൂടുതൽ ഉണർവോടുകൂടി എഴുന്നേൽക്കാം, കാര്യങ്ങളെല്ലാം ചെയ്യാം, പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഈ ഉണർന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഉണർവോട് ചിന്തിക്കുക എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടിരിക്കുന്നതിന്റെ പച്ചമലയാളാണ് കേട്ടോ. അപ്പോ നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോ സ്റ്റേ ട്യൂൻഡ്.

നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ എവിടെയിരിക്കുന്നത്? റേഡിയോ സുനുമാണ് കേൾക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ഒരു സ്വപ്നമുണ്ടാകാം, ഒന്നിൽ കൂടുതൽ സ്വപ്നങ്ങൾ ഉണ്ടാകാം. എന്നാലും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടാകും. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും കേട്ടോ. ഒരാൾക്ക് നല്ല ജോലി എന്നുള്ളതായിരിക്കാം സ്വപ്നം, ഒരാൾക്ക് നല്ല കാറ് എന്നുള്ളതായിരിക്കാം സ്വപ്നം, ഒരാൾക്ക് നല്ല വീട് എന്നതായിരിക്കും സ്വപ്നം, ചിലർക്ക് പഠിക്കാനുള്ളതിനെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഒരുപാട് സ്വപ്നങ്ങളിൽ ഇത്തരത്തിൽ ഏറ്റവും ഒരു മുൻപന്തിയിൽ നിർത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്ഥാനം എവിടെയാണ്? നമ്മളിപ്പോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഓർമ്മയുണ്ടോ, നമുക്ക് പണ്ടൊരു പേന ഗിഫ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, നമ്മളത് യൂസ് ചെയ്യില്ല, നമ്മളത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് കുറെ നാള് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടാകും, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും അങ്ങനെ ആവരുത്. അതിനെ ഇങ്ങനെ ചില്ലുപെട്ടിയിലാക്കിയിട്ട് എവിടെയും ഒളിപ്പിച്ചു വെക്കാനൊന്നും പാടില്ല. നമ്മുടെ കൺമുന്നിൽ വെക്കുക. കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മെമ്മറിയിലേക്കും നമ്മുടെ ബ്രെയിനിലേക്കും കയറുന്നത്. ആ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺമുന്നിൽ അത് ഉണ്ടായിരിക്കണം. എങ്ങനെ? കേട്ടുകൊണ്ടേ ഇരിക്കുക, ഇത് റേഡിയോ സുനു.

എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് ചോദിച്ചാൽ ഒന്നാണോ പറയാനുള്ളത്, ഒന്നിൽ കൂടുതലുണ്ടോ? റേഡിയോ സുനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൗരിയുള്ളത് ഞാൻ തന്നെയാണ് ചച്ചു. അപ്പൊ രാവിലെ തന്നെ സ്വപ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളതാണല്ലോ സ്വപ്നം. ഇത് എവിടെയാണ് വെച്ചിരിക്കുന്നതാണ്? പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണോ അതോ വേറെ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണോ? നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനിങ്ങനെ തഴുകി തഴുകി തഴുകി തലോടി വെക്കും. അങ്ങനെ മാത്രം ചെയ്താൽ മതി? അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മൾ അതെപ്പോഴും, ഇപ്പൊ ഒരു പുസ്തകമാണെങ്കിൽ എപ്പോഴും എടുത്തു നോക്കാം, ഒരു ഫോട്ടോ ആണെങ്കിൽ നമുക്കത് എടുത്തു നോക്കാം. സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണുള്ളത്. അതെങ്ങനെ നമുക്ക് പുറത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും? നമുക്ക് ശരിക്കൊരു ധാരണ ഉണ്ടായിരിക്കണം, എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വപ്നം, നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുമോ? നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത സ്വപ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണല്ലോ പറയാറ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇത് പറ്റും, പക്ഷെ അതിന് വേണ്ടത് ആദ്യം കോൺഫിഡൻസ് ആണ്. നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ആ ഒരു സ്വപ്നം നേടിയെടുക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ പകുതി ഓക്കെയായി, പിന്നെ ബാക്കി വരണ പകുതിയാണ്. അതിനെന്ത് ചെയ്യും? കേൾക്കൂ റേഡിയോസിനോ.

നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഇതെല്ലാം ഫുൾഫിൽ ചെയ്യേണ്ട കടമ നമ്മൾക്കാണോ മറ്റാർക്കെങ്കിലും ആണോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂറിയുള്ളത് ഞാൻ തന്നെയാണ് ചച്ചു. സ്വപ്നങ്ങൾ, എന്തെല്ലാം സ്വപ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, ഇത് നേടിയെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ്, അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം താനേ ശരിയായിക്കോളും. കാരണം എന്താ അറിയോ, ഈ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കൽപ്പിച്ചത് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇറങ്ങും. അപ്പൊ നമ്മളത് നമുക്ക് വേണം എന്നുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അതിനുള്ള വഴികൾ അറിയാതെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു പറയുന്നില്ലേ. അതെങ്ങനെയാ അറിയോ, അതുവരെ നമ്മളിത് കണ്ണു തുറന്നു നോക്കില്ല. നമ്മൾ കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് ഈ വഴികളെല്ലാം കണ്ടത്. അപ്പൊ നമ്മൾ ധരിക്കും, ദാ എല്ലാം നമ്മുടെ മുന്നിൽ, നമ്മൾ അറിയാതെ വന്നു ചേർന്നു. അത്രയും നാളത് ഉണ്ടാകും, പക്ഷെ നമ്മൾ കണ്ടിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കണ്ണു തുറന്നു നോക്കുക, നമ്മുടെ ആത്മവിശ്വാസം നമ്മുടെ കൂടെയുണ്ട്, ബാക്കിയെല്ലാം അതിനനുസരിച്ചിട്ട് ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാവർക്കും സ്വപ്നങ്ങൾ നല്ല രീതിയിൽ തന്നെ സാക്ഷാത്കരിക്കാനായിട്ട് പറ്റട്ടെ, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ. Stay tuned.

0: This Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Good morning and suprabhatham ellavarkkum snehathodu kudi swagatham morning savariyilekku. സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. ഒരു പുതിയ ദിവസം, ഒരുപാട് പുതിയ പ്രതീക്ഷകളോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചൊവ്വാഴ്ച ദിവസമാണ്, June 2nd. അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം നല്ലൊരു ദിവസമായിട്ട്, ലൈഫിലെ ഏറ്റവും നല്ല ദിവസമായിട്ട് മാറട്ടെ എന്നുള്ള ആശംസകൾ തരികയാണ്. ചില സമയത്ത് നമ്മൾ വിചാരിക്കും, ഓ, ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ചില സമയത്തൊക്കെ നമ്മുടെ ലൈഫിൽ ചില മൊമെൻറ്റിൽ വന്നു പോകാറുണ്ട്. പക്ഷേ ആ സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളുടെ ഒരു ശ്രമവും വെറുതെ ആകാൻ പോകുന്നേയില്ല. നമ്മളൊരു വാക്കിന് വേണ്ടി പറയുന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ വായിക്കുന്ന ഓരോ പേജാണെങ്കിലും, നമ്മൾ പഠിക്കുന്ന ഓരോ സ്കില്ലാണെങ്കിലും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാക്ടീസ് ആണെങ്കിലും, നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളും അല്ലെങ്കിൽ ഓരോ പരാജയങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മളുടെ ലൈഫിലേക്കൊരു ഒരു പോസിറ്റീവായിട്ട് അത് മാറ്റപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും എന്ന് പറയുന്ന പോലെ, വലിയ എഫേർട്ട് എടുത്ത് അതിനേതായ രീതിയിലുള്ളൊരു റിസൾട്ട് ഉണ്ടാകും എന്ന് പറയുന്ന പോലെ. അപ്പം നമ്മുടെ ഒരു ശ്രമങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ട്രൈയും വെറുതെ ആകുന്നില്ല. അപ്പോൾ ഈ ഒരു നല്ല ചിന്ത നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ടിൽ തന്നെ തുടങ്ങാം അല്ലേ. അഭിലാഷ മൂവിയിലെ പാട്ടിലാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഓൾറെഡി കുറച്ചധികം പേരുടെ മോർണിംഗ് മെസ്സേജുകളൊക്കെ എനിക്കിവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്കെല്ലാം ഞാൻ വരുന്നതായിരിക്കും അതിന് മുൻപായിട്ട്. അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു വിശേഷമായിരുന്നു അല്ലേ. അപ്പോൾ ആ വിശേഷത്തിലേക്കൊക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഖത്തർ പ്രവാസികളെ സംബന്ധിച്ച് നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു വിശേഷം കൂടെ നമുക്ക് അരികിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്കൊക്കെ നമ്മൾ വരാം. അതിന് മുൻപായിട്ട് നമ്മൾ കേട്ട് തുടങ്ങുകയാണ് അഭിലാഷ മൂവിയിലെ പാട്ട് കേൾക്കാം. ഖൽബിനഗമി മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ്സ നിങ്ങൾക്കൊപ്പം. കേട്ട് നമ്മൾ ഒരുമിച്ചിനി കൂട്ടുകൂടുകയാണ്.

0: ഇത് കോട്ടയമാ കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
1: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
2: പിടിയും കോഴിയും ഫിഷ്മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
1: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമു, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽ ഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: This is Morning Safari.
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
7: ബ്രോട്ട് ടു യു ബൈ
8: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ.
9: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
12: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

ഇന്നസെന്റ് എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. എല്ലാവരുടെയും നല്ല മെസ്സേജുകൾ വന്നു നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആദ്യത്തെ മെസ്സേജുകളിലേക്കൊന്ന് ഞാൻ പെട്ടെന്ന് പോവാണ്. ഓക്കെ, ഷബീറാണ് ആദ്യം മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനു മുമ്പ് ഇഫ്തിഹാറുദ്ദീന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അബി ചക്കു, അദ്ദേഹത്തിന്റെ മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ടായിരുന്നു. കൂടെ ഷബീർ പറയുന്നത്, കടമകൾക്കും കടപ്പാടുകൾക്കും ഇടയിൽ സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ടാന്ന് വെക്കുമ്പോഴും ഉള്ളിലെ നോവ് മറിച്ച് മറ്റുള്ളവർക്കായി ചുണ്ടിലൊരു പുഞ്ചിരി കാത്തു സൂക്ഷിക്കുന്ന വലിയ മനസ്സുകൾക്ക് ഹൃദയം നിറഞ്ഞ ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. CPBB അദ്ദേഹത്തിൻ്റെയും ഒരു ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ റേഡിയോ സോണോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പ്രദീപിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. അവന്തിക്ക് കുട്ടി, എല്ലാവർക്കും ഒരു ഗുഡ് ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് VI എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും, ഗുഡ് മോർണിംഗ്, വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ, സ്റ്റേ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോർണിംഗ് മെസ്സേജും അയച്ചു തന്നിട്ടുണ്ട്. വിജയൻ RS മെസ്സേജ് ഉണ്ട്. രഞ്ജിത്ത് നീലാംബരം, അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. നെക്സ്റ്റ് റിയാസ് കൂർഗ് എത്തിയിട്ടുണ്ട്. റിയാസ്, ഗുഡ് മോർണിംഗ് ഡിയർ സിസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ സൂര്യദർശ് ദിനേഷിൻ്റെ ഗുഡ് മോർണിംഗും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു ചെറിയ ചോദ്യത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായ ഒരു ചോദ്യം, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ചോദ്യത്തിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും മറുപടികൾ അയക്കാൻ റെഡി ആയിക്കോളൂ. വളരെയധികം സന്തോഷത്തോടുകൂടി ഫിഫ വേൾഡ് കപ്പ് 2026 നമ്മുടെ ഖത്തറിൻ്റെ ടീമിനെ അവസാന പട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ട്. QFA പേജിലേക്ക് നിങ്ങൾ എത്തുവാണെന്നുണ്ടെങ്കിൽ അവർ ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു മലയാളി സാന്നിധ്യമുണ്ട്. ആ താരത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്ന് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി ചോദിക്കാനായിട്ടുള്ള ചോദ്യം. ഫിഫ വേൾഡ് കപ്പ് 2026 ഖത്തർ സ്ക്വാഡിലുള്ള മലയാളിയായിട്ടുള്ള നമ്മളുടെ അഭിമാനമായി മാറിയ ആ താരം ആരാണ്, അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് അയച്ചു തരാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ മെസ്സേജുകൾ വളരെ സന്തോഷത്തോടുകൂടി പോരട്ടെ എന്ന് പറയുന്നു. ജസ്റ്റ് ചേച്ചിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെല്ലുവിളികൾ ജീവിതത്തെ രസകരമാക്കുന്നു, അവയെ മറികടക്കുന്നത് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നു. സന്തോഷകരമായ പ്രഭാതം മുന്നിൽ അനുഗ്രഹീതമായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുന്നു എന്ന് പറയുന്നു. തിരിച്ചും വളരെ നല്ലൊരു ഡേ ജസ്റ്റ് ചേച്ചിക്കും ഫാമിലിക്കും വിഷ് ചെയ്യുന്നു. ഉമേഷിൻ്റെ വക ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഉമേഷ്. ഗുഡ് മോർണിംഗ് നിസ, ഞാൻ നിസയായിട്ട് കൂട്ടാണെന്ന് പറഞ്ഞിട്ട് ഖത്തറിൽ പുതുതായി വന്ന എൻ്റെ ഫ്രണ്ട് വിശ്വസിക്കുന്നില്ല. അതെന്താണ് ഫ്രണ്ട് വിശ്വസിക്കാത്തത്? ഇപ്പോൾ വണ്ടിയിൽ വരും ആൾക്കൊരു ഹായ് പറയണേ. അവളുടെ പേര് തസ്നി എന്നാണ്, മലപ്പുറമാണ് വീട്. ഞങ്ങളുടെ കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത നേഴ്സാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തസ്നി വിശ്വസിക്കണം, അൻസൽ ഹബീബ് നമ്മളൊക്കെ ചങ്സാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും തസ്നിക്കും വളരെ വളരെ സ്പെഷ്യലായ ഒരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളല്ലേ, അപ്പോൾ ഗംഭീരമായിട്ട് വർക്കുകളൊക്കെ മുന്നോട്ട് പോകട്ടെ, ജോലികളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് സ്പെഷ്യലി തസ്നിക്കും ഒരു സ്പെഷ്യൽ വിഷസ് നമ്മൾ പറയുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു മൈ മദർ. മദർ ഐനിക ഐഡിയൽ സ്കൂളിൽ നിന്നാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. മദറിൻ്റെ പേര് അയച്ചിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സ്നേഹത്തോടു കൂടിയുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ അമ്മയ്ക്ക് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഐനിക ഐഡിയൽ സ്കൂളിൽ നിന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തായാലും നമ്മളുടെയും സ്നേഹം നിറഞ്ഞൊരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നു കേട്ടോ. കൂടെ നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് കൂടി വരേണ്ട സമയമാണ്. വലീന സനീഷ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇങ്ങനെ എന്താ പറയുക, നല്ല തിരക്കിനിടയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്ന വലീനയ്ക്ക് ഒരു സ്പെഷ്യൽ സ്നേഹം ആൻഡ് സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറയുന്നു. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. ചായ കുടിച്ചോ? ഓക്കെ, റൈറ്റ് ആൻസർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇടവേളയിൽ ഒരു കിടിലും പാട്ട് പോന്നോട്ടെ എന്ന് പറയുന്നു സലീം മൂക്കുതലയാണ്. തീർച്ചയായിട്ടും അടിപൊളി പാട്ടുകളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. റീഡ് അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, അബിൻ തോമസ് ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് അബിൻ തോമസ്. ക്വസ്റ്റ്യൻ കേട്ടില്ലേ? ഓക്കെ, ചോദ്യം ഇതായിരുന്നു, നമ്മുടെ 2026 ഫിഫ വേൾഡ് കപ്പിനായിട്ടുള്ള ഖത്തർ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവസാന പട്ടിക അല്ലെങ്കിൽ ആ ലാസ്റ്റ് പട്ടിക പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മലയാളികൾക്ക് അഭിമാനമായിട്ടൊരു ഒരു താരം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അയച്ചു തന്നോളൂ. 5000097 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ നിങ്ങളുടെ മെസ്സേജുകൾ വരട്ടെ. റൺവേയിലെ പാട്ടല്ലേ, ഷബ ഷബ. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, റിയാണ് ചോദിച്ചത് ആ പാട്ട്. ശരിക്കുള്ള പേരെന്താണ്? ഞാനിങ്ങനെ ഈ അക്കൗണ്ടിൻ്റെ പേര് നോക്കിയിട്ടാണ് പറയുന്നത്. ശരിക്കുള്ള പേരെന്താണ്? റീ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും
ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഓക്കെ ശരി, ഉത്തരങ്ങൾ എല്ലാവരും എനിക്ക് അയച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു റൈറ്റ് ആൻസർ ആയിട്ടുള്ള ആ ഒരു പേരുകൾ പോരട്ടെ എന്ന് പറയുന്നു. കൂടെ നിങ്ങളുടെ ഡി വൺസിനുള്ള നല്ല ഗുഡ് മോർണിംഗ് മെസ്സേജുകളുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് അയച്ചിടാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത പാട്ട് തരാനായിട്ട് പോകുന്നത്. റൺവേയിലെ പാട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചു അല്ലേ, ഞാനൊന്ന് റൺവേയിലേക്ക് പാട്ടിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പം നമുക്ക് റൺവേ മൂവിയിലെ പാട്ടുകൂടി കേട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാം. ബാക്കി മെസ്സേജുകൾ പോരട്ടെ കേട്ടോ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ വന്നു നിൽക്കുന്ന സമയമാണ്. റൈറ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് വളരെ സന്തോഷത്തോടുകൂടി അയക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് പോവുകയാണ്. അക്ഷരാക്ഷജാണ്, ഹായ്, ഇന്ന് അക്ഷരയുടെ ബർത്ത്ഡേ ആണോ? ഓ, അടിപൊളി അടിപൊളി, ഒരു വിഷസ് പറയണം എന്ന് പറയുന്നു. അപ്പം നമ്മളുടെ പ്രിയപ്പെട്ട രണ്ട് കുട്ടീസാണ് അക്ഷരയും അക്ഷജും. അപ്പോൾ അതിൽ അക്ഷരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അക്ഷരക്കുട്ടിക്ക് നമ്മളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്നേഹം നിറഞ്ഞൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

ഹാപ്പി ബർത്ത്ഡേ അക്ഷരക്കുട്ടി. ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഫാമിലി ആയിട്ടൊക്കെ കിഡിലിനായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ നമുക്ക് അയക്കണം. കൂടെ തന്നെ ഹാരിസ് സി പി പറയുന്നു, ഗുഡ് മോർണിംഗ് നിസ, വരാൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അടിച്ച പൊറോട്ടയും സമോർ ചായയും കഴിക്കാൻ കൊടുക്കും. വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. തൽക്കാലം എന്തായാലും വരാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പോട്ടെ ഹാരിസ് ജി. ഇനി എന്തായാലും ഞാൻ എല്ലാവരുടെയും റൈറ്റ് ആൻസേഴ്സ് ഒരുപാട് കുട്ടികൾ അയച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേരുകളിലേക്ക് ഒന്ന് വരുവാണ്. ഓക്കെ, സൂര്യദർശ് റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവന്തിക്ക റൈറ്റ് ആയിട്ട് തന്നെ അയച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജിസൽ ആൻഡ് ജിയാൻ ആണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ റേഡിയോസിനോ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ജസ്റ്റ് ചേച്ചി റൈറ്റ് ആൻസർ കണ്ടുപിടിച്ചു, അടിപൊളി. കൂടെ തന്നെ വന്നിരിക്കുന്നത് പ്രഭു മാടമ്പിക്കാട്ടിൽ

ഗുഡ് മോർണിംഗ് നിസ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറയുന്നു. തിരിച്ചും ഒരു നല്ല ദിവസം നമ്മൾ ആശംസിക്കുന്നു. ആദം ബിൻ അൻസബിന്റെ മെസ്സേജ് ഉണ്ട്. ആയിഷ മഖ്ദൂം, ഇസ അഫ്സൽ, ഐസ അഫ്സൽ അവരെ മിയസിൽ നിന്നാണ് റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. കൂടെ തന്നെ ജോസഫ് ജോണിന്റെ അക്കൗണ്ടിൽ നിന്നും ഇസബൽ ഇവാന ആൻഡ് സാവിയോ അവരുടെയും മെസ്സേജ് എത്തിയിട്ടുണ്ട്. അടിപൊളി, റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. ഷബിൻ ആണ് നെക്സ്റ്റ് മെസ്സേജ്. ഗുഡ് മോർണിംഗ് ഷബിൻ ഷാജഹാൻ, ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, എനിവേ ഒരു നല്ല മോർണിംഗ് ആൻഡ് ഒരു നല്ല ഡേ സ്പെഷ്യലി നമുക്ക് ഷബിനും വിഷ് ചെയ്യാം. കൂടെ തന്നെ സൽമാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. സൽമാൻ റൈറ്റ് ആയിട്ട് തന്നെ ആ ഒരു പേര് നമുക്ക് അയക്കുന്നുണ്ട്. നെക്സ്റ്റ് ഷബീറിൻ്റെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. ഷഹസ ഷബീർ ആണ്, നോബൽ ആണ് പഠിക്കുന്നത്, റൈറ്റ് ആൻസർ ആണ്. നികേഷ് ജി ജോയിൻ ചെയ്യുന്നു. നികേഷ് ജി ഗുഡ് മോർണിംഗ്, കറക്റ്റായിട്ട് തന്നെ ആ പേര് അയച്ചു തന്നിട്ടുണ്ട്, താങ്ക് യു. കൂടെ തന്നെ ഡോക്ടർ ഷംസീറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അലിൻ ആൻഡ് അസിൻ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസറും അവർ അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. ഷൈൻ കുമാർ എല്ലാവർക്കും ഒരു ശുഭദിനം പറയുന്നുണ്ട്. പുതിയ പ്രതീക്ഷകളും നല്ല ചിന്തകളും നിറഞ്ഞൊരു മനോഹരമായിട്ടുള്ള ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ഓരോ നിമിഷവും സന്തോഷത്തിനും വിജയങ്ങൾക്കും കാരണമാകട്ടെ എന്ന് കൂടി പറയുന്നു. നെക്സ്റ്റ് ലെഞ്ചുവിൻ്റെ മെസ്സേജാണ്, കറക്റ്റാണ് കേട്ടോ. അക്ഷ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹർഷിക നന്ദിക അവരുടെയും കറക്റ്റായിട്ട് തന്നെ ഉത്തരം കിട്ടുന്നു. നൌഷാദ് റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. നൌഷാദ് എം ഇ എസ്, ഓക്കെ, അദ്ദേഹത്തിൻ്റെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഷബീർ ആണ്, ഷബീർ ജിലാനി. ആളും കറക്റ്റായിട്ട് തന്നെ അറിയിക്കുന്നുണ്ട് ആ പേര്, അദ്ദേഹം ഏത് സ്ഥലത്തു നിന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നൗറിൻ നസ്റിൻ ആണ് ഐഡിയിൽ നിന്നും, അവരുടെയും ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അയാൻ ആൻഡ് അയേഷ ഗുഡ് മോർണിംഗ് പറയുന്നു ബി പി എസ്സിൽ നിന്നും. കൂടെ എറിക് ആൻഡ് എമ്മ ജോയിൻ ചെയ്യുന്നു, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പബ്ലിക് ബിർള പബ്ലിക് സ്കൂളിലേക്കുള്ള യാത്രയിലാണ് ഫയാസ്, അഭിമഞ്ച്, ഇഷാന, റീച്ചൽ ആൻഡ് ആര്യ. ഓക്കെ, ചോദ്യം ഒന്നുകൂടെ പറയുമെന്നല്ലേ. അതായത് നമ്മുടെ 2026 ഫിഫ വേൾഡ് കപ്പിനുള്ള ഖത്തർ ടീമിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക തന്നെയായിരുന്നു ആ ഒരു പേര് കൂടി ഉണ്ടാവാനായിട്ട്. മലയാളിയായൊരു അല്ലെങ്കിൽ മലയാളിയായിട്ടുള്ളൊരു താരം കൂടി ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ആ താരത്തിൻ്റെ പേരെന്താണ്, നമുക്കൊക്കെ അഭിമാനമായി മാറിയ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്നും മറുപടികൾ അയച്ചു തരാവുന്നതാണ്. നെക്സ്റ്റ് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ പ്രൈസ് തരുമോ. ഓക്കെ, ഇത് സന്തോഷമാണ്. സ്കൂൾ ബസ് സ്റ്റോറീസ് തൽക്കാലം ഒരു സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ നമ്മളിങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സമയമാണല്ലോ. അപ്പോൾ അവർക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെറിയ ചോദ്യവും ഉത്തരവൊക്കെ ആയിട്ട് നമ്മൾ പോകുന്ന ടൈമാണ് കേട്ടോ സൽമാൻ. നെക്സ്റ്റ് വരുന്നത് ഡി കെ ആണ്, നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറയുന്നു. തിരിച്ചും ജിൽസ് ആൻഡ് ജോയിച്ചാൽ ഒറിയൽ ഗുഡ് മോർണിംഗ് പറയുന്നു ഒലിവിൽ നിന്നും, അവർക്കും ഗുഡ് മോർണിംഗ്. സാറയുടെ അക്കൗണ്ടിൽ നിന്നും സജ്വ ആൻഡ് സൈദ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ഡേ ടു എവ്രി വൺ എന്നാണ് അവർ വിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഹെലൻ എത്തിയിട്ടുണ്ട്. ഹെലൻ ഞാൻ ചോദ്യം ഇപ്പം പറഞ്ഞത് കേട്ടുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്കിത് അർപ്പിത് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഷംസുദ്ദീൻ ആണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, ഗുഡ് മോർണിംഗ്. നറ്റാഷ കുട്ടി ജോയിൻ ചെയ്യുന്നു, ഗുഡ് മോർണിംഗ്. പിന്നെ അതുപോലെ തന്നെ സ്കോളേഴ്സ് ഇൻ്റർനാഷണലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാധവും മാനവും ആണ് കേട്ടോ. നിങ്ങൾ ചോദ്യം കേട്ടോ, ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടുകാണെന്ന് വിചാരിക്കുന്നു. ഉത്തരങ്ങൾ അയക്കാവുന്നതാണ് കേട്ടോ. നൌഷാദ് കൈപ്പമംഗലത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, റൈറ്റ് ആയിട്ട് ആ പേര് പറയുന്നു. സഹറ ഐറ ആൻഡ് ഇസാറ അവരുടെയും മെസ്സേജ് എത്തിയിട്ടുണ്ട്. നൈക്കയും നിയാനും ജോയിൻ ചെയ്യുന്നു ഐഡിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്, ഗുഡ് ഡേ. ഇതാരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്? അഫ്സറാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ജ്വൽ മേരിക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വിഷസ് ഫ്രം ജ്വൽ മരിയ ജിതു ഭവൻസ് പബ്ലിക് സ്കൂളിൽ നിന്നാണ് മോളുടെ ഒരു ആർട്ട് വർക്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. എല്ലാ മിക്കവാറും സമയങ്ങളിലൊക്കെ നല്ല നല്ല ആർട്ട് വർക്ക്സ് മോൾ അയച്ചു തരാറുണ്ട്. അത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. റഫീഖ് പന്തലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേര് കൂടി നമുക്ക് അയക്കുന്നു. പേരിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അങ്കിത് അർപ്പിതും റൈറ്റ് ആയിട്ടാണ് അയച്ചു തരുന്നുണ്ട്. പിന്നെ അജീഷ് തീറ്റുണ്ട്. അജീഷ് ഫയലിൽ നമ്മുടെ അവ്നിയയും അർണവും ആണ് മെസ്സേജ് അയക്കുന്നത്, റൈറ്റ് ആയിട്ട് അവരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഹെലൻ ചെറുതായിട്ടൊന്ന് പേര് ചെറിയൊരു സ്പെല്ലിംഗ് വ്യത്യാസമേ ഉള്ളൂ. കറക്റ്റായിട്ട് തന്നെ, ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് തന്നെ ഹെലൻ ഉത്തരം അയക്കുന്നുണ്ട്. ഓക്കെ, ഞാട്ടോ ഇന്നലെ, ഓക്കെ ഓക്കെ, ടിക്കറ്റ് നോക്കാൻ പറഞ്ഞു കേട്ടോ ഇന്നലെ എന്ന് പറഞ്ഞിട്ട് ടോഷിയുടെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിഷ്ണു രമ്യയാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. വെരി വെരി ഗുഡ് മോർണിംഗ് വിഷ്ണു. ഓക്കെ, ഷാജിദ് പറയുന്നുണ്ട്, ഷാജിദ് അടിപൊളി. ഓക്കെ, കറക്റ്റായിട്ടാണ് അയക്കുന്നത്. ഫായിസും അഭിമഞ്ജും ഇഷാനയും റീച്ചൽ ആൻഡ് ആയിര. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് അടുത്തൊരു മെസ്സേജ്, റഫീഖ് പന്തലും റൈറ്റ് ആയിട്ട് തന്നെ ആ പേര് നമുക്ക് അയച്ചു തരുന്നുണ്ട്. അടിപൊളി. ഓക്കെ, ഇനി ആരുടെയെങ്കിലും പേരിലേക്ക് ഞാൻ വരാനായിട്ടുണ്ടോ? എല്ലാവരുടെയും പേരുകൾ കൃത്യമായിട്ട് കറക്റ്റാണ്, കറക്റ്റാണ്. മാധവ്, മനോജ് ആൻഡ് മാനവ് റൈറ്റ് ആയിട്ട് റൈറ്റ് ആൻസർ ആണ് നിങ്ങൾ അയച്ചിട്ടുള്ളത് കേട്ടോ.
കറക്റ്റായിട്ട് തന്നെ അയച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതുവരെ ആരും ആ ഒരു പേര് തെറ്റി അയച്ചിട്ടില്ല. എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ വളരെ അഭിമാനത്തോടുകൂടി തന്നെ ആ ഒരു പേര് നമുക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പം റൈറ്റ് ആൻസർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. ഡി കെയുടെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു പേര് നമുക്കിതായി അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്ക് ഞാൻ പെട്ടെന്ന് വരാട്ടോ. ഈ ഒരു പാട്ടിന് ശേഷം നമ്മൾ കേൾക്കുന്നത് വൺ സ്മോൾ മൂവിയിലെ പാട്ടാണ്. ഈ പാട്ടിൻ്റെ തുടക്കം തമിഴ് പാട്ടാണ്, പക്ഷെ തുടക്കം ഈ തുടക്കം ഒരു മലയാളം വാക്കുകളാണ് കേട്ടോ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ്. ഡി കെയുടെ മെസ്സേജ് ഒരു പാട്ട് കേൾപ്പിക്കുമോ? ഓക്കെ, ഒരു പഴയ ഒരു കുറച്ച് പഴയ പാട്ടാണ് ആൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു 1 മണിക്ക് നമ്മുടെ മാറ്റിനി ക്ലാസിക്സിൽ ആ ഒരു പാട്ടിലേക്കൊക്കെ നമുക്ക് വരാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അയാൻ്റെ ഒരു മെസ്സേജാണ്. റൈറ്റ് ആയിട്ട് തന്നെ അയാൻ അയക്കുന്നുണ്ട്. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു. എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഷംസുദ്ദീൻ്റെ ആ ഒരു സ്നേഹമുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. റഫീഖ് പന്തിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആ ചോദിച്ച ചോദ്യത്തിൻ്റെ ആ ഒരു വളരെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം അയച്ചു വന്നിട്ടുള്ളത്. ഫോട്ടോസും അങ്ങനെയുള്ള വളരെ അഭിമാനകരമായിട്ടുള്ള ചില വിശേഷങ്ങൾ കൂടി ആൾ അയക്കുന്നുണ്ട്. ഞാൻ ആ പേരിന് പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ശുഭദിനം. മഴവിൽ മൂവിയിലെ ഒരു പാട്ട് പ്ലേ ചെയ്യാമോ എന്നല്ലേ? ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അജു വെട്ടിയാറാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യാം ആ പാട്ടിലേക്ക് എത്താനായിട്ട്. നൌഷാദിൻ്റെ വക, നൌഷാദ് ഖേൽ, കുറച്ചധികം നൌഷാദ്മാരുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേരിൻ്റെ കൂടെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. നൌഷാദ് കേളിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് നൌഷാദ്. പിന്നെ വന്നിരിക്കുന്ന കുറച്ച് മുമ്പ് ഇഷാ നമ്മുടെ ഹിഷാമിൻ്റെ പാട്ടായിരുന്നു. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു സന്തോഷം പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ സോണോ എന്ന് പറഞ്ഞിട്ട് തദൈസ് ഷോബിത് ആൻഡ് ഇവാൻ ജോയിൻ ചെയ്യുന്നുണ്ട് ദോഹ ബ്രിട്ടീഷ് സ്കൂളിൽ നിന്നും. വെരി ഗുഡ് മോർണിംഗ്. ലൈക്കുട്ടി ഗുഡ് മോർണിംഗ് പറയുന്നു. ലൈക്കുട്ടിക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഹെലൻ്റെ മെസ്സേജ് നമ്മുടെ ഇന്നത്തെ ഉത്തരവുമായി കണക്റ്റഡ് ആയിട്ടുള്ളവരെല്ലാവരും വളരെ പ്രൗഡാണ്. ഓക്കെ ആൻഡ് ഫാദർ, ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ടല്ലേ. അടിപൊളി അടിപൊളി അടിപൊളി, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഹെലൻ ആ ഒരു വലിയ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. ആ ഒരു ഫാമിലി ആയിട്ടുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. സജീഷ് സരിഷയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഷാഫിയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഗുഡ് മോർണിംഗ് നിസാന്ന് പറഞ്ഞിട്ട് സക്കീർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഉത്തരം ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വളരെയധികം അഭിമാനത്തോടുകൂടി നമ്മൾ കാത്തിരുന്ന ആ ഒരു കാര്യമായിരുന്നു നമ്മളുടെ ഖത്തർ ടീമിലേക്ക്, ലോകകപ്പിനുള്ള ഖത്തർ ടീമിലേക്ക് ഒരു മലയാളി സാന്നിധ്യം കൂടി എത്തുന്നു. നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ 2026 ഫിഫ ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഇടം നേടിയിരിക്കുന്ന ആ താരത്തിൻ്റെ പേര് തഹസിൻ മുഹമ്മദ് ജംഷീദ്. അദ്ദേഹവും ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളത്. ഒരു മലയാളി ആദ്യമായിട്ടാണ് ഫിഫ ലോകകപ്പിനുള്ള ഒരു ദേശീയ ടീമിൽ ഇടം പിടിക്കുന്നത്. ഒരു ചരിത്രമായിട്ടത് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു ചരിത്രം പിറന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും തഹസിൻ ഇനിയും നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് കുതിച്ചു പായട്ടെ എന്നുള്ളൊരു വലിയ ആശംസ നമ്മുടെ ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൻ്റെ ഭാഗത്തു നിന്നും, നമ്മളുടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വളരെ വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ വിഷ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അതായിരുന്നു റൈറ്റ് ആൻസർ. എല്ലാ കുട്ടികളും എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടുകൂടി, തഹസിൻ കണ്ണൂരാണ് സ്ഥലം, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒരുപാട് പേര് മെസ്സേജിൽ പങ്കുവെക്കുന്നുണ്ട്. എൻ്റെ നാട്ടുകാരനാണ് എന്നുള്ള സന്തോഷം ഒത്തിരി പേര് ഇതാ മെസ്സേജുകളിലൂടെ പറയുന്നുണ്ട്. ഗ്ലോവിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഗ്ലോവിംഗ്. ഹൈ നിസ, ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന ആളുടെ പേരെന്താണ്? അർഷദാണ്. ഓക്കെ അർഷദ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. അതിന് മുൻപായിട്ട് ഓക്കെ, ഈ ഫോട്ടോസൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. ഹെലൻ, ഞാൻ ആ ഫോട്ടോസൊക്കെ കാണാം കേട്ടോ. അതാ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. കൂടെ തന്നെ ഓൾ ദി വെരി ബെസ്റ്റ് ഗോപിനാഥ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. തഹസിനുള്ള കൺഗ്രാജുലേഷൻസ് ആണ് അദ്ദേഹം അയക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പേരിൽ ചെറുതായിട്ട് മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിവേ, എല്ലാവിധ വിഷസും ഗോപിനാഥ് അദ്ദേഹത്തിൻ്റെ വന്നിട്ട് അദ്ദേഹവും വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ തഹസിൻ നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്കും ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്കും പോകട്ടെ എന്നുള്ള വളരെ സ്പെഷ്യലായ ഒരു വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക്. ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. പലരും മോട്ടിവേഷൻ ടൈപ്പ് പാട്ട് വേണമെന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു മോട്ടിവേഷനാണ് ഈ പാട്ട്.

0: ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
2: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റങ്ങൾ പ്രചോദിക്കാനുള്ള ആയോധന കലയാണിത്.
0: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി
3: ഓൺലി ഓൺ Radio Suno 91.7 FM. You are listening to

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: ഏറ്റവും അധികം വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു വിശേഷം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കേട്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഉണർന്നത് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. 2026 ഫിഫ ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ ആ ഒരു സ്ക്വാഡിനെ ഫൈനൽ സ്ക്വാഡിനെ പ്രഖ്യാപിച്ച സമയത്ത് നമുക്കും വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു വിശേഷം കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ തലശ്ശേരി സ്വദേശിയായിട്ടുള്ള തഹസിൻ മുഹമ്മദ് ജംഷീദും ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മലയാളി ഇതാദ്യമായിട്ടാണ് ഫിഫ ലോകകപ്പിനുള്ള ഒരു ദേശീയ ടീമിലേക്ക് ഇടം നേടിയെടുക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ വളരെയധികം അഭിമാനവും വളരെയധികം സന്തോഷവുമുള്ള ഒരു സുവർണ അധ്യായമായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വിശേഷങ്ങൾ തന്നെയാണ് ഇന്ന് മോർണിംഗ് സവാരിയുടെ ഈ ഒരു മണിക്കൂർ സമയം നമ്മൾ ആ ഒരു സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു മണിക്കൂർ സമയം നിങ്ങൾക്കും വിളിച്ച് ആ ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിച്ച് ആ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജുകളിലൂടെ നിങ്ങളുടെ ആ ഒരു സന്തോഷം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം വിളിക്കേണ്ട നമ്പർ 444-4917 ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിലൂടെ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ, തഹസിനുള്ള നിങ്ങളുടെ ആശംസകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മേക്ക് അപ്പ് മാൻ മൂവിയിലെ പാട്ട് നമ്മൾ ഇതാ കേട്ട് തുടങ്ങിയിട്ടുള്ളത്. സമയം 7 കഴിഞ്ഞ് 3 ആണ്. മധു ബാലകൃഷ്ണൻ പാടിയ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് ദാ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടേക്ക് നിങ്ങളുടെ മെസ്സേജുകളും സന്തോഷം നിറഞ്ഞ ആ ഒരു കോൾസിനൊക്കെ ആയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. വിളിക്കാം 444-4917.

0: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
5: യു ആർ ലിസ്ണിംഗ് ടു
4: ഖത്തറിന്റെ ഫേവറേറ്റ് FM സ്റ്റേഷനായ റേഡിയോ

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി. ഹംസക്കുട്ടിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ് നിസാ, ഗുഡ് മോർണിംഗ്. ഉബൈസ് സിറാജ് റാഷിദ് ഹംസക്കുട്ടി. ഇതിൽ ഉബൈസ് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ഹാപ്പി ജേർണി വിഷയമോ, എല്ലാ അവരുടെ എല്ലാ സ്റ്റാഫിനും വേണ്ടിയിട്ട്, സി ജി ഐ എസ് സ്റ്റാഫിന് വേണ്ടിയിട്ട് വിഷയമെന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. ഉബൈസ് നാട്ടിൽ പോയിട്ട് തകർക്കൂട്ടോ. നെക്സ്റ്റ്, നമ്മുടെ ഇഫ്തിഖറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഖത്തർ ലോകകപ്പ് ടീമിൽ ഇടം നേടിയ പ്രിയ തഹസിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. ലോകവേദിയിൽ തിളങ്ങാൻ സാധിക്കട്ടെ. എല്ലാ മലയാളി ഫുട്ബോൾ പ്രേമികൾക്കും ഇതൊരു അഭിമാന നിമിഷമാണ്. ഓൾ ദി വെരി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇഫ്തിഖറിൻ്റെ മെസ്സേജ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബാക്കി ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത്, ലോകകപ്പിന് മുന്നോടിയായിട്ട് അമേരിക്കയിൽ സൗഹൃദ മത്സരത്തിനായിട്ട് നമ്മുടെ ഖത്തർ ടീം ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു വിശേഷം കൂടിയുണ്ട്. അത് June 6 ആയിരിക്കും ആ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. ഖത്തറിൻ്റെ ആ ഒരു സൗഹൃദ മത്സരം നടക്കാനായിട്ട് പോകുന്നത്. നിലവിലെ ടീമിൻ്റെ ഫോം വിലയിരുത്താനും ലോകകപ്പിലേക്കുള്ള തന്ത്രങ്ങൾ മെനയാനും ഒക്കെ ഈ ഒരു മത്സരം വളരെയധികം നിർണായകമായിട്ട് മാറും എന്നുള്ള പ്രത്യേകത കൂടി ഈ ഒരു മത്സരം June 6 നടക്കാൻ പോകുന്ന മത്സരത്തിനുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖത്തർ ടീമിലേക്ക് ഇടം നേടിയ തഹസിനെ കുറിച്ചിട്ട് തന്നെ. തഹസിനുള്ള ആ ഒരു നിങ്ങളുടെ അഭിനന്ദനങ്ങൾ നൽകാം എന്നുള്ള വിശേഷങ്ങൾ കൂടി നമ്മളിങ്ങനെ ചോദിച്ചു വരികയായിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില വിശേഷങ്ങളിലേക്കും ചില പ്രത്യേക വിശേഷങ്ങളിലേക്കും നമുക്ക് വരാനായിട്ടുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.
7: Chennai beats
8: Tamil head of the hour
9: in the art of podumar kolanda

0: ഇത് കോട്ടയമാ കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
1: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
2: പിടിയും കോഴിയും ഫിഷ്മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്ന രുചിയാണേ.
1: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമൂർ, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽ ഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
6: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
1: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
7: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
1: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
9: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ.
10: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
11: യു ആർ ലിസ്ണിംഗ് ടു
10: റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. ഇനി നമ്മളുടെ കൂടെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ലിസണർ കൂടി ജോയിൻ ചെയ്യാൻ പോവാണ്. ബിനു റാഫേൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം നമ്മൾ സംസാരിച്ചു വന്ന കാര്യം, ലോകകപ്പിനിലേക്ക് എത്തുന്ന സമയത്ത് ഖത്തർ ടീമിൽ ഇടം നേടിയ മലയാളിയായിട്ടുള്ള തഹസിന്റെ വിശേഷങ്ങളിലേക്ക് കൂടിയാണ് നമ്മൾ ഇതാ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു സ്ക്വാഡിലേക്ക് അദ്ദേഹത്തിന്റെ പേര് കൂടി എത്തുന്ന സമയത്ത് അത് നമുക്ക് വലിയൊരു അഭിമാനവും അല്ലെങ്കിൽ വലിയൊരു ഇൻസ്പിറേഷനും ഒരു ആവേശവും ഒക്കെ ആയിട്ട് മാറുകയാണ്. അപ്പൊ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബിനു റാഫേൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സന്തോഷ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് എന്നൊന്ന് കേട്ട് നോക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ഒരു അഭിമാനവും സന്തോഷവും നിറഞ്ഞ കാര്യമാണ് അല്ലേ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്ക് കുഞ്ഞിനെ വിട്ട് അറിയാം, ഞാനിവിടെ കളിക്കുമ്പോ ജംഷീൻ പുള്ളിയുടെ ഫാദറിന്റെ ഭയങ്കര ഒരു വിഷനാണ് അത്. പുള്ളി നല്ലൊരു പുള്ളിയുടെ ഒരു വിഷനായിരുന്നു, അവൻ അങ്ങനെ ഒരു നല്ലൊരു കരിയറിലേക്ക് പോകണം, അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് പോകണമെന്നൊക്കെ. പിന്നെ അതിക്കും ആ ഒരു ഇൻബോൺ ഉണ്ടായിരുന്നു ടാലന്റ്, ഫാദറിന്റെ നിന്ന് കിട്ടിയതാവാം. ജംഷി കളിക്കാൻ പോകുമ്പോ എല്ലായിടത്തും കൊണ്ടുപോകും. നമുക്ക് പണ്ട് നമ്മളിവിടെ ഒരു UK യുണൈറ്റഡ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതില് നമ്മള് ഗറാഫയിലൊക്കെ കളിക്കുന്ന സമയത്ത് മോനും വരും. അപ്പൊ അതിൽ നിന്നൊക്കെയുള്ള പാഷനും പിന്നെ ഫാദറിന്റെ ഒഫ്കോഴ്സ് ആ ഒരു പാഷനൊക്കെ കുട്ടി കണ്ടിട്ടുണ്ടാവാം. ഭയങ്കര ഡെഡിക്കേഷനും ഇതൊക്കെയാണ്, അതൊക്കെയാണ് അതിന്റെ ഔട്ട്കം ആണ് ഇപ്പൊ കാണുന്നത്.
0: ഡെഡിക്കേഷന്റെ റിസൾട്ട് ആണ് ഇതല്ലേ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ലൈഫ് സ്റ്റൈലിൽ തന്നെ അവര് പലതും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവൻ. മറ്റുള്ള കുട്ടികള് ലേറ്റ് നൈറ്റ് ഫിലിം കാണുകയും അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് പോകുമ്പോഴും ഇവൻ ആ ഒരു പാഷനിൽ, അതാണ് നമുക്ക് വേണ്ടത്. ഒരു സ്പോർട്സ്മാനും ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ഡിസിപ്ലിൻ ആണ്. പിന്നെ അതനുസരിച്ചിട്ടുള്ള ഒരു വിഷൻ, നമ്മുടെ എയിമിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള നമ്മുടെ ഹാർഡ് വർക്ക്, ഇതെല്ലാമാണ് അതിനകത്ത് വേണ്ടത്. അതിന്റെ ഒരു ഔട്ട്കം ആണ് ഇപ്പൊ കാണുന്നത്. ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡ് ആണ്. നമ്മള് കണ്ടു വളർന്നതാണ് മോനിങ്ങനെ ഒരേ ലെവൽ ബൈ ലെവൽ എത്തുന്നത്.
0: ദോഹയിലെ പല അക്കാഡമികളിലുള്ള കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലേ?
1: തീർച്ചയായിട്ടും. എന്താ പറയാ, ഇത് ശരിക്കും പറഞ്ഞ ഗ്രാസ് റൂട്ടിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു അണ്ടർ 15 ഏജിൽ തന്നെ നമ്മൾ ഈ ഗ്രാസ് റൂട്ടിൽ നമുക്ക് ബേസിക് ചെയ്തു തുടങ്ങണം. ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, പക്ഷെ നമ്മളൊക്കെ പല കാര്യങ്ങളും പഠിക്കുന്നത് നമ്മളൊരു 21 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ്. ടെക്നിക്കലി എങ്ങനെയാണ് ബോഡി പൊസിഷൻ, എങ്ങനെയാണ് ബോളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ, അതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഒരു 21 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ്. പക്ഷെ നമുക്ക് ശരിക്കും വേണ്ടത് ഒരു അണ്ടർ 15 ഏജ് കാറ്റഗറിയിൽ വരുമ്പോ, അല്ലെങ്കിൽ ഗ്രാസ് റൂട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു സ്കിൽസും നമ്മുടെ എങ്ങനെയാണ് ടെക്നിക്കലി അപ്ലൈ ചെയ്യണത് ബോളിലേക്ക്, നമ്മുടെ ബോഡി പൊസിഷൻ, നമ്മുടെ എൻഡ്യൂറൻസ് വർക്ക്, ഇതെല്ലാം നമ്മൾക്ക് കറക്റ്റ് ആയിട്ടൊരു അവയർനെസും കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും ഫ്യൂച്ചറിൽ. ഞാന് എന്റെ FB പോസ്റ്റിലും ഞാൻ മുന്നേ ഇവൻ തസ്ലീം ഇങ്ങനെ പോടുന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഒരെണ്ണം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് തന്നെ പിന്നെയും ഞാൻ അതെടുത്ത് പോസ്റ്റ് ചെയ്തു. അപ്പോ ജംഷിയും ഞാനും പിന്നെ ഒരു പഴയൊരു സന്തോഷ് സന്തോഷി താരമുണ്ട് ഇവിടെ, അജിയേട്ടൻ എന്ന് പറയും. ഞങ്ങളൊക്കെ വിളിക്കുന്ന പഴയ കണ്ണൂർ കെൽട്രോന്റെ പ്ലെയർ ആണ് പുള്ളി അജിയേട്ടൻ. ഞങ്ങൾ മൂന്ന് പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ, അത് അൽഅഹലി സ്റ്റേഡിയത്തില് ടെക്നിക്കൽ റൂമിൽ ഇരിക്കുന്നതാണ്. അത് എന്തോ ക്യുഫ് ടെക്നിക്കൽ ടൂർണമെന്റ് ഞങ്ങള് ബെസ്റ്റ് പ്ലെയറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മൂന്നുപേര് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു സെൽഫി ഫോട്ടോ എടുത്തിട്ട് അതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതില് പാരന്റ്സിന് ഭയങ്കര ഒരു കൺസേൺ ഉണ്ട്. നമ്മള് ഇന്നത്തെ ജനറേഷൻ ഇപ്പൊ പല കുട്ടികളും ഇവൻ ഈ ഒരു 15-ാമത്തെ വയസ്സിൽ പോലും പല കുട്ടികൾക്കും പല അസുഖങ്ങളും ഇതൊക്കെ ഉണ്ട്. സ്പോർട്സിന് പോകണം, വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ കായിക ഒരു കൾച്ചർ, അതായത് സ്പോർട്സ് കൾച്ചറും കൂടി നമ്മൾ ഒപ്പം കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമുക്ക് പല നമ്മുടെ മക്കളെല്ലാം കൂടുതൽ സ്വീറ്റ്സ് കഴിക്കുന്നു, ഫാറ്റി ജങ്ക് ഫുഡ്സ് കഴിക്കുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒക്കെ നമ്മൾ ഇങ്ങനെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ മക്കളെ വിടണം. റെക്കമെൻഡേഷൻ ആണ് ഇപ്പോഴത്തെ, എസ്പെഷ്യലി നമ്മൾ ഈ ഗൾഫിൽ ജീവിക്കുന്ന പാരന്റ്സ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒക്കെ ഒരു സാക്രിഫൈസ് ചെയ്യണം മക്കൾക്ക് വേണ്ടി. ടൈം കണ്ടെത്തി നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർ വന്നവരെങ്കിൽ അവർ കളിക്കട്ടെ.
0: അതെ, തീർച്ചയായിട്ടും. അതായത് താങ്ക് യു ബിനു, താങ്ക് യു സോ മച്ച് നമ്മളോട് ജോയിൻ ചെയ്തതിന്. നമ്മുടെ ഖത്തർ ടീമിന് നമുക്കൊരു വലിയ ആശംസകൾ കൊടുക്കാം അല്ലേ?
1: ഖത്തർ ടീമിനും ഓൾ ദ ബെസ്റ്റ് വിഷസ്. നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ, നല്ലൊരു ഫുട്ബോൾ കളിക്കാൻ പറ്റട്ടെ.
0: തീർച്ചയായിട്ടും. താങ്ക് യു ബിനു,
1: താങ്ക് യു സോ മച്ച്. Thank you.
0: ബിനു റാഫേൽ അദ്ദേഹമായിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ചധികം കാര്യങ്ങൾ നമ്മളടുത്ത് സംസാരിച്ചു. അതിൽ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്പോർട്സ് കൾച്ചറിന്റെ ഒരു പ്രാധാന്യം പേരൻസ് മനസ്സിലാക്കണം എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ, പേരൻസിന് അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഒരു പ്രാധാന്യം, ഇൻട്രസ്റ്റ് ഉള്ള മക്കൾക്ക് സ്പോർട്സിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുക, അവർക്ക് അതിനുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ എത്രമാത്രം എൻകറേജ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നല്ല രീതിയിൽ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് പേരൻസിന്റെ കൂടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അവരാണ് ആ വഴിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരേണ്ടതും അല്ലെ. അപ്പൊ ആ ഒരു കാര്യം കൂടി, ആ ഒരു പോയിന്റ് കൂടി വളരെ സ്പെഷ്യൽ ആയിട്ട് ബിനു എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും പേരൻസിന് അത് കണക്ട് ചെയ്യാൻ സാധിച്ചു കാണും എന്ന് കരുതുന്നു. അതോടൊപ്പം തഹസിൻ എന്ന് പറയുന്ന ആ ഒരു പ്രിയപ്പെട്ട താരത്തിന്റെ ഖത്തർ ടീമിലേക്കുള്ള ഇടം നേടൽ, ആ ഒരു സന്തോഷമാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ സന്തോഷം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. 444-9417 എന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ മെസ്സേജുകളായിട്ട് അയക്കാം 500-00917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക്, അനുരാഗം എന്ന സിനിമയിലെ പാട്ടാണിത് കേട്ടോ.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-ൽ gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിഗം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
0: യുആർ ലിസ്ണിംഗ് ടു
3: Only on Radio Suno 91.7 FM.

0: this Morning Safari only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സുനോ അപ്ഡേറ്റ്സ്.
7: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തറിന്റെ 26 അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളിയായ കണ്ണൂർ സ്വദേശി തഹസിൻ മുഹമ്മദ് ജംഷിദും ടീമിൽ ഇടം നേടി. ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻ ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ കൌൺസിലർ ക്യാമ്പ് June 12 വെള്ളിയാഴ്ച അൽക്കൂറിലെ നാഷണൽ കിൻഡർ ഗാർഡനിൽ നടക്കും. രാവിലെ 9 മണി മുതൽ 11 മണി വരെയായിരിക്കും ക്യാമ്പിന്റെ പ്രവർത്തനം. ഇന്ത്യൻ പ്രവാസികൾക്കുള്ള പാസ്പോർട്ട്, അറ്റസ്ട്രേഷൻ, PCC സേവനങ്ങൾ എന്നിവ ലഭ്യമാകും. പങ്കെടുക്കുന്നവർ എല്ലാ രേഖകളുടെയും പകർപ്പ് സഹിതം വേണം ഹാജരാകാൻ. ഓൺലൈൻ ഫോം ഫിൽ ചെയ്യാനുള്ള സൗകര്യം രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. തൊഴിൽ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലെത്തിക്കാനും സൗകര്യമുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കായി 7724594 എന്ന നമ്പറിലോ 6626247 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. ജൂൺ മാസം ഖത്തറിലെ ഏറ്റവും ചൂടേറിയ 3rd മാസമെന്ന് കാലാവസ്ഥാ വിഭാഗം. ഈ മാസത്തെ ശരാശരി പ്രതിദിന താപനില 34.7 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നും അറിയിപ്പ്. ബലിപ്പെരുന്നാൾ ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ഖത്തർ സെൻട്രൽ ബാങ്ക് രാജ്യത്തുടനീളം സ്ഥാപിച്ച പ്രത്യേക ഈദിയ ATM സേവനം വൻ വിജയം. ഇത്തവണ പെരുന്നാൾ കാലയളവിൽ ATMകൾ വഴി പൊതുജനങ്ങൾ ആകെ 16.1 കോടി ഖത്തരി റിയാലാണ് പിൻവലിച്ചത്. ദോഹയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 43 ഡിഗ്രി സെൽഷ്യസ്.
6: Weather report powered

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
1: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
4: 500-5613. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: ഇത് കോട്ടയമാ കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
1: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
2: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
1: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമൂ, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽ ഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 Million Riyals ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
8: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
9: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
10: ഹായ്, ഞാൻ ഹണി റോസ്.
11: യു ആർ ലിസണിംഗ് ടു
10: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
11: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
1: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
12: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
13: ഇൻ അസോസിയേഷൻ വിത്ത്
14: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
15: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
16: Just feel like you're
17: ഫിഫ വേൾഡ് കപ്പിനായിട്ടുള്ള ഖത്തറിന്റെ ടീമിനെ, അന്തിമ ടീമിനെ പ്രഖ്യാപിച്ച സമയത്ത് ആ ഒരു 26 അംഗ ടീമിലേക്ക് ഇടം നേടിയ തഹസിൻ മുഹമ്മദ് ജംഷീദ്, ആ ഒരു വിശേഷങ്ങളായിരുന്നു നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത്. അക്കൂട്ടത്തിൽ നമ്മൾ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, കുട്ടികളെ സ്പോർട്സ് കൾച്ചറിലേക്ക് കൊണ്ടുവരണം. എസ്പെഷ്യലി നമ്മൾ ആദ്യം സംസാരിച്ച ബിനു റാഫേലാണ് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ സംസാരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞപോലെ സ്പോർട്സ് കൾച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, പേരൻസ് അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഒരുപാട് പേരുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കൂടി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടി അടുത്തൊരാൾ കൂടി ഇത് ജോയിൻ ചെയ്യാണ്.
18: അപ്പൊ
17: പറഞ്ഞോളൂ, എന്താ എത്രമാത്രം സന്തോഷമുണ്ട് ഈ ഒരു നേട്ടത്തിൽ?
18: മലയാളി പയ്യൻ വരുന്നുണ്ട് ദോഹ ടീമില്, ഖത്തർ ടീമിൽ എന്നൊക്കെ കേട്ടിട്ട് ഇപ്പം ഫൈനലൈസ് ആയതിൽ സന്തോഷം. പറയുന്ന അതാണ്, പിള്ളേരെ നമ്മൾ കുറച്ച് ഇതാൾക്കാണ്, അതായത് സപ്പോർട്ട് ചെയ്യണം സ്പോർട്സിൽ. ഞാനൊരു ടേബിൾ ടെന്നീസ് ഒക്കെ കളിക്കുകയായിരുന്നു പണ്ട്. അപ്പം ഞാൻ എന്റെ രണ്ട് പിള്ളേരെയും പഠിപ്പിച്ചു ടേബിൾ ടെന്നീസ്, ഞാനായിട്ട് പഠിപ്പിച്ചു. എന്നിട്ട് അവര് രണ്ടുപേരും ഇവിടെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലായിരുന്നു പഠിച്ച്. ടെൻത്തിലൊക്കെ ആകുമ്പോൾ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്ന് അവർ ഇന്റർനാഷണൽ ലെവലിൽ വരെ പോയി. അതായത് ഇന്റർനാഷണൽ ലെവൽ പറഞ്ഞാല് ഇവിടുത്തെ ഇതിൽ നോക്കിയിട്ട് അവരെ സെലക്ട് ചെയ്തിട്ട് അവർ ഒമാനിൽ പോയി കളിച്ചു, പിന്നെ ഒരാൾ ഇന്ത്യയിൽ പോയി കളിച്ചു ഇന്റർനാഷണൽ ടൂർണമെന്റിൽ ടേബിൾ ടെന്നീസിന്റെ. ഒന്ന് നേഹ ഗോപിനാഥ്, ഒന്ന് ലവി ബീന ഗോപി.
17: ഓക്കേ, അപ്പോൾ പേരന്റ്സിന് ഒരു വലിയ വലിയൊരു റോൾ ഉണ്ട് ഇതിൽ അല്ലേ?
18: യെസ് ഓഫ് കോഴ്സ്, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ കളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വെറുതെ വിടരുത്. അതൊരു നമ്മുടെ ഹെൽത്ത് വൈസും നല്ലതാണ്, പ്ലസ് ബ്രെയിനും വർക്ക് ചെയ്യും. കുറെ എക്സസൈസ് ഒക്കെ ഉണ്ടായാൽ, ടേബിൾ ടെന്നീസ് എന്ന ഫുൾ ബോഡി എക്സസൈസ് ആണ്. നമ്മുടെ മലയാളിക്കും നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റട്ടെ.
17: അതെ അതെ, തീർച്ചയായിട്ടും. എന്തായാലും ലാസ്റ്റ് ഇലവനിൽ അദ്ദേഹം ഇടം പിടിക്കട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു ഗോപിനാഥ്, താങ്ക് യു സോ മച്ച് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന് കേട്ടോ. താങ്ക് യു, ബൈ ബൈ. അദ്ദേഹം പറഞ്ഞ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിക്കാട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജിൽ പറയാം 500-00-917 എന്ന നമ്പറിലേക്ക്. ഇപ്പൊ ഒരു കുറച്ച് മുമ്പ് ഒരു മെസ്സേജ് എത്തിയിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് മുൻപ് അയച്ചതാണ്. ഇന്ന് എന്റെ മോൾ ഷംന ഫാത്തിമയുടെ ജന്മദിനമാണ്, ഒന്ന് ആശംസകൾ അറിയിക്കുമെന്ന് ചോദിച്ചിട്ട് സയ്യിദ് അലി അലിമോൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഷംന കുട്ടിക്ക്, ഷംന ഫാത്തിമയ്ക്ക് എല്ലാവിധ ആശംസകളും വളരെ സ്പെഷ്യലായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഇനി കേൾക്കുന്ന പാട്ട് വാഷി എന്ന മൂവിയിൽ കൈലാഷ് മേനോന്റെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മൾ കേൾക്കുന്നത്. സമയം 8:25 ആണ്.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: പ്രേമം മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ്. ഗുഡ് മോർണിംഗ്.
1: വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് നമ്മൾ സ്പോർട്സ് ലോകത്തിന്റെ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് രാവിലെ മുതൽ ഷെയർ ചെയ്ത്. ഇങ്ങനെ
0: രാവിലെ ഇന്ന് നമ്മൾ എണീറ്റ് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ഫോണിലേക്കൊക്കെ ഒന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ന്യൂസ് ഫീഡുകളിൽ, കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ ഫീഡുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതാ ആദ്യമായി ഒരു മലയാളി ലോകകപ്പ് ഫുട്ബോളിന് ഇറങ്ങുന്നു.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ലാസ്റ്റ് 11 അദ്ദേഹം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പൊ എന്തായാലും ആ ഒരു 26 അംഗ സ്ക്വാഡിൽ അദ്ദേഹത്തിന്റെ പേര് എത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും എല്ലാരും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആ ഒരു ഡെഡിക്കേഷൻ, അദ്ദേഹത്തിന്റെ ഒരു വിഷൻ, അതാണ് തഹസിനെ ഈ റിസൾട്ടിലേക്ക് കൊണ്ടെത്തിച്ചത്. തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഒരു വലിയ സപ്പോർട്ട് ഇല്ലാതെ
0: മുന്നോട്ട് പോവില്ല. എന്തായാലും ഇതിനു മുമ്പ് നമ്മൾ ജംഷേദ്ഹായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിലും അദ്ദേഹത്തിന്
1: ഓണറിലേക്ക്
0: കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അപ്പൊ അങ്ങനെ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞ സമയത്താണ് നമ്മൾ റൂട്ട് മാറ്റി മറ്റൊരു കാര്യം പിടിച്ചത്.
1: തീർച്ചയായിട്ടും. കാരണം ബിനു റാഫേൽ ആയിരുന്നു, ബിനു റാഫേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ തീർച്ചയായിട്ടും സ്പോർട്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ ആ രീതിയിൽ നമ്മൾ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള മറുപടിയുമായിട്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളുടെ കൂടെ എത്തുന്നത് നീനയാണ്. അപ്പൊ നീനയുടെ ഒരു അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം, എന്താണ് ആ ഒരു ഒപ്പീനിയൻ എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് സംസാരിച്ചത് കുട്ടികളെ നമ്മളൊരു സ്പോർട്സ് കൾച്ചറിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് സംസാരിച്ചത്. അപ്പൊ എന്താണ് നീനയുടെ ഒരു അഭിപ്രായം?
2: ആക്ച്വലി എന്റെ മക്കൾ പോകുന്നത് കരാട്ടയ്ക്കാണ്. ഇപ്പോ നെക്സ്റ്റ് വീക്ക് ബ്ലൂ ബെൽറ്റിന്റെ എക്സാമിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഓക്കെ.
2: അപ്പം നമുക്കൊരു കുട്ടികൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഏഴ്സ് ഉണ്ടാവുമല്ലോ, ഒരു 8 വയസ്സൊക്കെ തൊട്ട്. അപ്പൊ മോനൊക്കെ ഒരു ചബ്ബി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ മോളിക്കും ഒരു അഡ്നോയിഡിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ കരാട്ടയ്ക്ക് ചേർത്ത് ട്രീറ്റ്മെന്റിനും പോയിരുന്നു മോള്. പക്ഷെ ഇവിടുത്തെ നമ്മളിലെ പീഡിയാട്രീഷ്യൻ അറ്റ്ലസിലെ ഡോക്ടർ ഫ്രാൻസിസും അതുപോലെ നമ്മളെ ENT ഡോക്ടർ രവീന്ദ്രൻ സാറും എപ്പോഴും പറയും, ഞാൻ സീമലെ സാറ് എപ്പോഴും പറയും, കരാട്ടെ കണ്ടിന്യൂ ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ആ ലങ്സിന്റെ ആ കരാട്ടെ എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ, വളരെയധികം അത് ഹെൽപ്ഫുൾ ആണെന്നുള്ളത്.
1: ഓക്കെ. അപ്പൊ അത് വളരെയധികം ഗുണമായി മാറി.
2: അതെ അതെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ചെന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം സർജറിക്ക് സജസ്റ്റ് ചെയ്തതാണ് അവൾക്ക്, ഒരു 3.5 ഇയേഴ്സിൽ. അവൾക്കിപ്പോ 8 വയസ്സ് കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇതുവരെ സർജറിയോ ബാക്കി കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. അവളുടെ ഹെൽത്ത് ഒക്കെയാണ്.
1: ഓക്കെ. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പോകാൻ തന്നെയാണ് തീരുമാനം.
2: അതെ അതെ, അങ്ങനെ തന്നെയാണ് തീരുമാനം. എന്തായാലും ബ്ലാക്ക് ബെൽറ്റിൽ കുറഞ്ഞതൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല.
1: അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും മക്കളുടെ പേരോട് പറയൂ.
2: ശ്രീരാം.
1: അപ്പൊ എന്തായാലും അവരുടെ അടുത്ത് നമ്മുടെ ഒരു സ്പെഷ്യൽ സ്നേഹം കൂടി പറയൂ. താങ്ക് യു, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ബൈ ബൈ.
0: നീനയാണ് സംസാരിച്ചത്. നീനയുടെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. ബ്ലാക്ക് ബെൽറ്റിൽ കുറഞ്ഞതൊന്നും
1: ഞാൻ
0: ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല എന്ന്. ഇപ്പൊ ആള് പറഞ്ഞതിൽ തന്നെ ഇപ്പൊ കുട്ടികള് ഇച്ചിരി ചബ്ബിയായി എന്നുള്ള രീതിയിൽ പറഞ്ഞല്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാല് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഭക്ഷണ രീതികൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു ഫ്ലാറ്റിന്റെ ഉള്ളില് ഒരു വില്ലയ്ക്കുള്ളില് മാത്രം അടഞ്ഞു കഴിയുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ അത് പ്രകടമായേക്കാം. പക്ഷെ അതിനെ തരണം ചെയ്യാനായിട്ട്, ഓവർകം ചെയ്യാനായിട്ട് സ്പോർട്സ് ഐറ്റംസ്
1: ഭയങ്കര ഗുണമാണെന്നുള്ളത്,
0: ഭയങ്കര ഗുണമുള്ളതാണ് എന്നുള്ളതാണ്. അവര് കളിക്കട്ടെ.
1: അതെ, തീർച്ചയായിട്ടും. എനിക്ക് അപ്പുണ്ണിയുടെ മക്കളും അതിന്റെ ഒരു വലിയൊരു ഉദാഹരണം തന്നെയാണല്ലോ. അവർക്കും തീർച്ചയായിട്ടും സ്പോർട്സിലേക്ക് മാറിയതിന്റെ ഒരു ഡിഫറൻസ് അവർക്കും.
0: അവര് ചെറിയ പ്രായത്തിൽ അവർ ഇച്ചിരി തടിച്ചിട്ടൊക്കെ ആയിരുന്നു. അപ്പോ പിന്നെ കളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എവിടെയും ബ്ലോക്ക് ചെയ്യാറില്ല. എവിടെ കളിക്കാൻ പോയാലും ഒരു മെട്രോ കാർഡും 10 റിയാലും
1: ഉണ്ടെങ്കിൽ.
0: അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും, കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് വളർത്തുക എന്നുള്ളത് തന്നെയാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു എന്താ പറയാ ഗംഭീരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കട്ടെ, സാഹചര്യങ്ങൾക്ക്
0: അനുസൃതമായിട്ട്.
1: എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണേ.

0: സുനോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
9: ഹായ്, ഞാൻ സോണ നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. ഇവിടെ ഒരു അതിഥി കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ,
7: ഹലോ,
6: വെരി ഗുഡ് ഈവനിങ്.
7: വെരി ഗുഡ് ഈവനിങ്.
6: ഹലോ, ഗുഡ് മോർണിംഗ്. അല്ല, ഞാനിത് പറയാം. അതിനൊരു കാരണമുണ്ട്. നിസ്സ ഇന്നലെ ഗുഡ് മോർണിംഗ് തൊട്ട് ഗുഡ് ഈവനിങ് പറഞ്ഞ അവസാനിച്ചു പോയത്.
7: അതെ,
6: മൈക്കോണാണ്.
7: എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. മിക്ക ആൾക്കാരും ഞാൻ എതിലേക്കൂടെ പോയാലും തുമ്മുന്നു. നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ.
6: തീർച്ചയായിട്ടും കോൾഡും ചൂടും,
7: അതെ,
6: എല്ലാം ഇങ്ങനെ മുന്നിൽ
7: ചുറ്റിക്കറങ്ങുന്നുണ്ട്.
6: അപ്പൊ ഈ സമയം ഇവിടെ ചൂട് പിടിക്കാനായിട്ട് പോകുന്നത് ഹൈഡ് ആൻഡ് സീക്ക് ആണ്. മൂന്ന് ദേശീയ അവാർഡുകൾ നേടിയ ഒരു തമിഴ് സിനിമയാണ് ഇന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്.
7: അതെ,
6: മൂന്ന് ദേശീയ അവാർഡുകൾ നേടിയ ഒരു തമിഴ് സിനിമ. 1992 ഈ സിനിമ റിലീസാകുന്നത്. 1992 റിലീസായ, മൂന്ന് നാഷണൽ അവാർഡുകൾ സ്വന്തമാക്കിയ ഒരു തമിഴ് സിനിമ. നായികയുടെ പേരാണ്
7: ഈ സിനിമയുടെ പേര്. സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ഇത്രയും സിമ്പിളായ ഒരു സിനിമ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 5000917 എന്ന നമ്പറിലേക്ക് റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ. കൂടെ ഒരു വിഷസ് കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ജുഡിത്തിനൊരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫൈസു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗോൾഡൻ ബർത്ത്ഡേ വിഷസ് തന്നെ കൊടുക്കണം. അതായത് 50th ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ അതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

0: ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ മണ്ണി മണ്ണിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും സിഞ്ചുസ് ഉണ്ട്, രഞ്ജിഷ് ഉണ്ട്, നൌഷാദ് ഉണ്ട്, ഓക്കെ, ഇവരുടെയൊക്കെ മെസ്സേജ് എത്തിയിട്ടുണ്ട്.
1: ഓക്കെ, തേവർ മകനല്ല, രണ്ട് അക്ഷരമേ ഉള്ളൂ,
0: ഇനിയൊന്നും പറയണ്ട,
1: പറയണ്ട. ഓക്കെ,
0: നായികയുടെ പേര് തന്നെയാണ് ഈ സിനിമയുടെ
1: പേര്. അപ്പൊ കണ്ടുപിടിക്കാം, 5000 00917 എന്ന നമ്പറിലേക്ക് അയച്ചോളൂ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
7: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
8: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഹായ്, ഞാൻ സുജാ ചേച്ചിയാണ്.
10: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. And
2: Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: അൻവർ മൂവിയിലെ പാട്ട് നമ്മൾ കേട്ടു. സമയം ഇപ്പൊ എത്രയായി? 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. ചൊവ്വാഴ്ച ദിവസമാണ്, June 2nd. ഒരു മാസത്തിന്റെ തുടക്കം. പ്രത്യേകമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നല്ല ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അച്ചീവ് ചെയ്യാനായിട്ട്. ഓഫീസിൽ പഞ്ച് ചെയ്ത് അല്ലേ, സെയിൽസിലും മാർക്കറ്റിംഗിലൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ കേൾക്കുന്ന സമയമാണ്. അപ്പൊ എന്തായാലും എല്ലാവരോടുമായിട്ട് ഇന്നത്തെ ഒരു ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹൈഡ് ആൻഡ് സീക്കിലെ ചോദ്യം ഇതായിരുന്നു. 3 ദേശീയ അവാർഡുകൾ സ്വന്തമാക്കിയ ഒരു തമിഴ് സിനിമയാണ് നമ്മൾ ഒളിപ്പിച്ചു വെച്ചത്.
1: അതെ, ഈ സിനിമയിലെ നായികയുടെ അല്ലെങ്കിൽ നായിക കഥാപാത്രത്തിന്റെ പേര് തന്നെയാണ് സിനിമയുടെ പേര്. വേറൊരു ക്ലൂ കൂടെ പറയാം, തമിഴില് ശരിക്കുള്ള ഒരു നായികയുടെ പേരും
0: ഇത് തന്നെയാണ്. 1992 സിനിമ റിലീസായത്.
1: ഓക്കെ, കുറച്ചുകൂടെ ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു.
0: പ്രത്യേകമായ നമ്മുടെ ഒരു സെലിബ്രേഷൻ ഡേറ്റ് കൂടി പറഞ്ഞിട്ട് എപ്പാ കിട്ടിയെന്ന് വെച്ചാൽ മതി, അത് ഞാനത്
1: പറയുന്നില്ല. ഓക്കെ, ആ നായികയുടെ പേരൊന്ന്
0: പറയാമോ?
1: മുന്നേറ്റം നടത്തിയത്
0: മീര രവീന്ദ്രനാഥൻ പറയുന്നത് അഞ്ജലിയാണ്. അഞ്ജലി അല്ല കേട്ടോ, ധനീഷും തേവ്രമകൻ പറയുന്നു. തേവ്രമകൻ അല്ല എന്നുള്ളത് ഓർക്കാണ്. റിനീഷ് ശരിയായ ഉത്തരം അയച്ചിട്ട്, മോസിൻ ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്, ദൃശ്യയുടെ ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്, ഹാരൂൺ റഷീദിന്റെ ശരിയായ ഉത്തരം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നൌഷാദ് ശരിയായ ഉത്തരം, സിഞ്ജൂസ്, രഞ്ജിഷ അവരുടെയൊക്കെ ശരിയായ ഉത്തരങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നെ ചില വോയിസ് നോട്ടുകളുണ്ട്, അത് ഈ സമയത്ത് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്റെ ഒരു ചെറിയ പ്രശ്നമാണ്.
1: ഓക്കെ, തീർച്ചയായിട്ടും നമ്മളത് കേട്ട് നോക്കുന്നതായിരിക്കും.
0: ഷാൻസിന്റെ മെസ്സേജുണ്ട്, ഷൈജു പുത്തലത്തിന്റെ മെസ്സേജുണ്ട്. ഷൈജു ബോയ് കുറെ നാളായി കേട്ടിട്ട്. ഹിഷാമിന്റെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, പിന്നെ പിന്നെ പിന്നെ പിന്നെ പിന്നെ അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വന്നു. പേര് വെക്കാത്ത ഒരു ഫരീസാദിന്റെ ശരിയായ ഉത്തരം എത്തിയിട്ടുണ്ട്.
1: ഓക്കെ,
0: ഹിഷാം പറയുന്നത് ഉർവശി എന്നാണ്. അങ്ങനെയല്ല,
1: അതല്ല, വേറൊരു സിനിമയാണ്. കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക്. കൂടെ ഈ മാസത്തിന്റെ ഒരു പ്രത്യേകത, ജൂൺ മാസം എന്ന് പറയുന്നത് ഖത്തറിലെ ഏറ്റവും ചൂടേറിയ 3rd month കാലാവസ്ഥാ വിഭാഗം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മാസത്തെ ശരാശരി പ്രതിദിന താപനില എന്ന് പറയുന്നത് 34.7 degrees Celsius ആയിരിക്കും എന്നുള്ളൊരു അറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്.
0: ഓക്കെ, ഈ അപ്ഡേറ്റോട് കൂടി തന്നെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. സനാ മൊയ്തുട്ടിയുടെ കവർ സോങ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is Morning Safari.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. അങ്ങനെ മോർണിംഗ് സവാരിയിൽ ഹൈഡ് ആൻഡ് സീക്കിന്റെ തേരോട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
6: ഓക്കെ, എല്ലാവരുടെയും കുറച്ച് പേരുടെ റൈറ്റ് ആൻസേഴ്സ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ബീജിയം ഒന്ന് പ്ലേ ചെയ്യും, അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലാകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ തൽക്കാലം നമ്മളതിലേക്ക് പോകുന്നില്ല,
5: കാരണം അത് വളരെ സോ സിമ്പിളായിപ്പോ.
6: അതെ, ഇതിനേക്കാൾ സിമ്പിൾ ഇല്ല എന്ന് പറയേണ്ട വരും.
5: ഓക്കെ,
6: ഏതായാലും ഒരു അപ്ഡേറ്റിലേക്ക് കൂടി പോവാണ്. നമ്മുടെ ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറവും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ കൌൺസിലർ ക്യാമ്പ് June 12 വെള്ളിയാഴ്ച അൽക്കൂറിലെ നാഷണൽ കിൻഡർ ഗാർഡനിൽ വെച്ച് നടക്കുന്നുണ്ട്. രാവിലെ 9 സ്റ്റാർട്ട് ചെയ്ത് 11 വരെ ആയിരിക്കും ഈ ഒരു ക്യാമ്പിന്റെ പ്രവർത്തനം ഉണ്ടാവുക. അപ്പൊ ഇന്ത്യൻ പ്രവാസികൾക്കുള്ള പാസ്പോർട്ട്, അറ്റസ്റ്റേഷൻ, PCC സേവനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ലഭ്യമാകും. പങ്കെടുക്കുന്ന ആളുകൾ എല്ലാ രേഖകളുടെയും പകർപ്പ് സഹിതം വേണം ഹാജരാകാനായിട്ട്. ഓൺലൈൻ ഫോമൊക്കെ ഫില്ല് ചെയ്യാനുള്ള സൗകര്യം രാവിലെ 8 മുതൽ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല തൊഴിൽ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം കൂടി അവിടെ ഉണ്ടാകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
5: തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഓരോ ഇവന്റുകളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ IMF നിന്നുള്ള ഇന്ത്യൻ മീഡിയ ഫോറത്തിൽ
6: നമ്പർ പറഞ്ഞില്ല.
5: ഓക്കെ, പറഞ്ഞോളൂ.
6: ഓക്കെ, നമ്പർ പറഞ്ഞത് ഞാൻ തപ്പുണ്ടെന്ന് പറയാൻ വരായിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് 7724594 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 6626247 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും.
5: ഈ രണ്ട് നമ്പറിലാണ് നിങ്ങൾ മുൻകൂട്ടി കോൺടാക്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നേരെ തുടങ്ങി വെച്ച കാര്യം, ഇന്ത്യൻ മീഡിയ ഫോറം ഒരുക്കുന്ന ഒരു പ്രോഗ്രാമിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്.

0: ഖത്തറിലെ ആദ്യകാല മാധ്യമ പ്രവർത്തകനും IMF പ്രഥമ പ്രസിഡന്റുമായ ശ്രീ അഹമ്മദ് പാതിരപ്പറ്റയുടെ ദോഹയിലെ ഇന്നലകളിലെ മാധ്യപ്രവർത്തനത്തിനെ ആധാരമാക്കി രചിച്ച ദോഹയിൽ നടന്നു തീർത്ത വഴികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം 2026 June 4 ICC മാംഗ്ലൂർ ഹാളിൽ വെച്ചിട്ട് നടക്കാനായിട്ട് പോവാണ്. 7:30 പ്രകാശനം ചെയ്യുന്നത്. അപ്പൊ എല്ലാവരെയും അവിടേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. ഇതിലെ ഈ പ്രകാശനം നിർവഹിക്കുന്നത് ഇന്ത്യൻ എംബസിയിൽ നിന്നും സെക്കൻഡ് സെക്രട്ടറി ആയ ബിന്ദു മാമാണ് അത് നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പുസ്തകം സ്വീകരിക്കുന്നത് ജോസഫ് ജോൺ ആണ്. അദ്ദേഹം പ്രോഗ്രാം എഡിറ്ററാണ്, അൽജസീറ ഇംഗ്ലീഷിന്റെ പ്രോഗ്രാം എഡിറ്ററാണ്. അപ്പൊ ഇന്ത്യൻ മീഡിയ ഫോറം ഒരുക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും അഹമ്മദ് പാതിരിപ്പറ്റയ്ക്ക് എല്ലാവിധ ആശംസകളും വളരെ സ്നേഹത്തോടുകൂടി നമ്മൾ അറിയിക്കുന്നു.
0: ഓക്കെ, ഇനി അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. 1-2 മെസ്സേജുകൾ കൂടെ വന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പൊ പോക്കിരി രാജ മൂവിയിലെ പാട്ടിലേക്ക് പോകുന്നു. 9:33

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: Only on Radio Suno 91.7 FM.
4: മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങൾ കേട്ടു പോകുന്ന സമയമാണ്. എന്തായാലും ഹൈഡൻസിക്കിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്.
5: തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് കത്തി കാണും എന്ന് വിചാരിച്ചിരുന്നു. കുറച്ച് പേർക്കൊന്ന് മുൻറാമ്പിറയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓൾറെഡി നായികയുടെ പേരാണ് സിനിമയുടെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് പേര് തിരുത്തി വീണ്ടും റൈറ്റ് ആൻസേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. ധനേഷിന് റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ജോബിൻ മെസ്സേജ് ചെയ്തു. രേഖയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ജ്യോതി ബാസ് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ടായിരുന്നു. ഹിഷാം അയച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റാണ്, ഇതല്ലേ മൂവി എന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെയാണ് അയച്ചിട്ടുള്ളത്. റാഫിയിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇഫ്തിഹാറുദ്ദീൻ ചോദിക്കുന്നു, അത് നമ്മുടെ റോജയല്ലേ? അതെ, റോജ തന്നെയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്.
4: ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഞാൻ നേരത്തെ ഒരു അഡീഷണൽ സൂചന നൽകാം എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഓഗസ്റ്റ് 15 ഈ സിനിമ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാനൊരു 3-4 പ്രാവശ്യം ഞാൻ ഈ സിനിമ
5: കണ്ടിട്ടുണ്ട്.
4: കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും അത്തരം പ്രത്യേകതകൾ കൂടിയുള്ള ഒരു സിനിമ. അതുമാത്രമല്ല, ഏറ്റവും മനോഹരമായ പാട്ടുകൾ.
5: അതെ, തീർച്ചയായിട്ടും ഒന്നും പറയാനായിട്ടില്ല. നമുക്ക് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തെ ഓർക്കുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന പാട്ടുകൾ, എല്ലാ പാട്ടുകളും, ഒരു പാട്ടെന്നല്ല കേട്ടോ, ആ സിനിമയിലെ എല്ലാ പാട്ടുകളോടും നമുക്കൊരു പ്രത്യേക സ്നേഹവും ഇഷ്ടവും ഉണ്ട്. കാരണം ഇന്നിത് പറയാനുള്ള കാരണം, ഇന്ന് മണിരത്നം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്.
4: ഓക്കെ,
5: അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു
4: സിനിമയിലേക്ക് നമ്മൾ
5: എത്തുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കറിയാം എത്രമാത്രം അപ്ഡേറ്റഡ് ആയിട്ട്, എത്രമാത്രം ഗംഭീരമായിട്ടുള്ള സിനിമകൾ നൽകിയിട്ടുള്ള സംവിധായകൻ. കൂടുതൽ നമുക്ക് മാറ്റിനിൽ പറയാം
4: അല്ലേ? ആ വിശേഷങ്ങളിലേക്ക് വരാം. പക്ഷെ ഇപ്പോ നമ്മൾ പാട്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക്, റോജ എന്ന സിനിമയിലെ ഇനി നമ്മള്
5: പറയാൻ പോകുന്ന എന്താ എനിക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും.
4: ഏറ്റവും മികച്ച ശബ്ദത്തിൽ ഈ പാട്ട് നിങ്ങൾ കേൾക്കണം. ഇത് ഇന്നൊക്കെ ആദ്യമായിട്ട് കേട്ടവരുണ്ടെങ്കിലോ, ഇതിന് മുമ്പ് നമ്മൾ പറയുന്നത് കേൾക്കാത്തവരുണ്ടെങ്കിലോ, അപ്പൊ ഇന്ന് നിങ്ങളുടെ കാറിന്റെ വോളിയം നല്ലൊരു രീതിയിലേക്ക് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് ആസ്വദിക്കുക. കാരണം ഓരോ ഇതിന്റെ മ്യൂസിക് ബീറ്റുകളും നമ്മുടെ എന്താ പറയുന്നത്, ചെവിക്ക് അത്രയും എന്താ പറയുന്നത് മനോഹരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മോർണിംഗ് സവാരിയിൽ നിന്നും ഞങ്ങൾക്കും ടാറ്റ ബൈ ബൈ പറയേണ്ട സമയം. ടാറ്റ
5: ബൈ ബൈ.

0: സുനോ 91.7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM. Suno updates.
3: Suno updates like swagatham. Updatesukalumayi Nisa. ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തറിന്റെ 26 അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളിയായ കണ്ണൂർ സ്വദേശി തഹസിൻ മുഹമ്മദ് ജംഷിദും ടീമിൽ ഇടം നേടി. ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻ ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ കൌൺസിലർ ക്യാമ്പ് June 12 വെള്ളിയാഴ്ച അൽക്കൂറിലെ നാഷണൽ കിൻഡർ ഗാർഡനിൽ നടക്കും. രാവിലെ 9 മണി മുതൽ 11 മണി വരെയായിരിക്കും ക്യാമ്പിന്റെ പ്രവർത്തനം. ഇന്ത്യൻ പ്രവാസികൾക്കുള്ള പാസ്പോർട്ട്, അറ്റസ്ട്രേഷൻ, PCC സേവനങ്ങൾ എന്നിവ ലഭ്യമാകും. പങ്കെടുക്കുന്നവർ എല്ലാ രേഖകളുടെയും പകർപ്പ് സഹിതം വേണം ഹാജരാകാൻ. ഓൺലൈൻ ഫോം ഫിൽ ചെയ്യാനുള്ള സൗകര്യം രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. തൊഴിൽ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലെത്തിക്കാനും സൗകര്യമുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കായി 7724594 എന്ന നമ്പറിലോ 6626247 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. ജൂൺ മാസം ഖത്തറിലെ ഏറ്റവും ചൂടേറിയ 3rd മാസമെന്ന് കാലാവസ്ഥാ വിഭാഗം. ഈ മാസത്തെ ശരാശരി പ്രതിദിന താപനില 34.7 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നും അറിയിപ്പ്. ബലിപെരുന്നാൾ ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ഖത്തർ സെൻട്രൽ ബാങ്ക് രാജ്യത്തുടനീളം സ്ഥാപിച്ച പ്രത്യേക ഈദിയ ATM സേവനം വൻ വിജയം. ഇത്തവണ പെരുന്നാൾ കാലയളവിൽ ATMകൾ വഴി പൊതുജനങ്ങൾ ആകെ 16.1 കോടി ഖത്തരി റിയാലാണ് പിൻവലിച്ചത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 43 ഡിഗ്രി സെൽഷ്യസ്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ 6 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് അഷ്ടമിയാണ് കേട്ടോ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്നാ ഉണ്ട്, വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ട്യൂസ്ഡേ ദിവസം, അങ്ങനെ ആ ഒരു ലോങ് വീക്കെൻഡും കഴിഞ്ഞ് വീണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പണിക്കെത്തി, അത് കഴിഞ്ഞ് ഈ ഒരു വീക്കെൻഡ് എത്താൻ വേണ്ടി വീണ്ടും കാത്തിരിക്കുന്നവർക്ക് ഓ ഇനി ഒരു 2 ദിവസം കൂടി എന്ന് പറഞ്ഞ് തള്ളി നീക്കാൻ പറ്റുന്ന ദിവസങ്ങൾ. എന്താണെന്ന് അറിയില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു ക്ഷീണമാണ്, വേറൊന്നും കൊണ്ടല്ല, ചിലപ്പം ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റിൻ്റെയൊക്കെ ആയിരിക്കാം. കുറേ പേർക്ക് കോൾഡും ഫ്ലൂവും ഒക്കെ തന്നെയുണ്ട്, അതിൻ്റെ ആയിരിക്കാം. എനിവേ, നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് നല്ല എനർജറ്റിക് ആയിട്ട്, നല്ല ഹാപ്പി ഹാപ്പി ആയിട്ട് ഈ ഒരു റൈഡ് മുന്നോട്ടേക്ക് പോകേണ്ട സമയം തന്നെയാണ്. അപ്പം ഈ ഹോം ഡെലിവറി ആയിട്ട് വീട്ടിലേക്ക് എത്തുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. അതിപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കീറ്റയിലൂടെ ഫുഡ് ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ തലാപാത്തിലൂടെ സാധനങ്ങൾ ഓർഡർ ചെയ്യും. അതൊക്കെ കൊണ്ടുതരാനായിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. ഇതിപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ തന്നെ ബ്ലിങ്കറ്റ് ഇസ് ലൈക്ക് എവ്രിവെയർ. എന്ത് സാധനം വേണോ അപ്പം തന്നെ ബ്ലിങ്കറ്റ് ചെയ്യാം, ബ്ലിങ്കറ്റ് ചെയ്യാം, ബ്ലിങ്കറ്റ് ചെയ്യാം, ഇത് തന്നെയാണ് കേൾക്കുന്നത്. ബ്ലിങ്കറ്റിലൂടെ ഡ്രൈവേഴ്സ് വരുന്നു, നേരെ സാധനം കയ്യിൽ കൊണ്ട് തരുന്നു, പോകുന്നു. ഇതാണ് സാധാരണ നമ്മൾ കാണാറുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. പക്ഷേ അതിലുപരി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ബ്ലിങ്കറ്റ് റൈഡറിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എനിക്ക് ആ വീഡിയോനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപായിട്ടൊരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് വന്നാലോ? ഇനി കുറച്ചധികം നല്ല നല്ല പാട്ടുകളും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട പാട്ടുകൾ ഏതൊക്കെയാണ് അതും മെസ്സേജ് അയക്കാൻ മറക്കണ്ട.

അപ്പൊ ഈ ഒരു പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമി ആയിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ, ഇവിടെ അടിപൊളിയായിട്ടുള്ള ബർത്ത്ഡേ വിഷസും അതിനോടൊപ്പം തന്നെ മോർണിംഗ് മെസ്സേജസും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും തിരിച്ചു വന്നിട്ട് ആ ഒരു വിഷസ് പറയാം കേട്ടോ. അപ്പൊ വെയിറ്റ് ചെയ്യൂ മുജീബ് റഹ്മാൻ. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ മെസ്സേജസും പോന്നോട്ടെ 5000997 ലേക്ക്. നമ്പർ ഒന്നുകൂടി പറഞ്ഞു തരണോ? 5000997.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, this is Sushin Shyam.
4: You're listening to Radio Suno 91.7.

ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമിയാണ് കൂടെയുള്ളത്. ആ മെസ്സേജസ് ഒക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഡിയർ സിസ്റ്റർ, ഹൗ ആർ യു എന്ന് ചോദിച്ച ആളോട്, ഐ എം റിയലി ഗുഡ്, ഇന്ന് കുറച്ചുകൂടി ബെറ്റർ ആയി, ഇന്നലെയായിരുന്നു കുറച്ച് വയ്യായിക, അതൊക്കെ ഇപ്പോൾ ഒന്ന് മാറിക്കിട്ടി. ആൻഡ് അതിനോടൊപ്പം ആ ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കണം ടു മൈ ഡിയർ ബ്രദർ എന്ന് പറഞ്ഞിട്ട് മുജീബ് റഹ്മാന്റെ മെസ്സേജ് ആയിരുന്നു. ബ്രദറിന്റെ പേര് ഷക്കീർ ഹുസൈൻ എന്നാണ്. അപ്പോൾ ഷക്കീർക്ക് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഓഫ് കോഴ്സ് ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞ് നിർത്തിയ ഒരു ബ്ലിങ്കറ്റ് ഡ്രൈവറിനെ കുറിച്ചിട്ടാണ് അല്ലേ. വീട്ടിലേക്ക് ഹോം ഡെലിവറി ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ള ഒരു ബ്ലിങ്കറ്റ് ഡ്രൈവർ. ആള് നേരെ വരുന്നു, വന്നിട്ട് സാധനം കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ റൈറ്റ് സൈഡിലെ ഷൂ റാക്കറ്റിന് അപ്പുറത്തായിട്ട് ഒരു ക്രിക്കറ്റ് ബാറ്റ് കാണുന്നു. ഈ ക്രിക്കറ്റ് ബാറ്റ് കണ്ടപ്പോഴേക്കും ആളുടെ ഉള്ളിൽ ആ ഒരു ഭയങ്കര ചെറുപ്പത്തിലെ ആണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റിനോടുള്ള ഒരു ഇഷ്ടം എന്താണെങ്കിലും ശരി തന്നെ, ആ ഫോണൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ആരും കാണുന്നില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ക്രിക്കറ്റ് ബാറ്റ് കയ്യിലെടുത്തിട്ട് നമ്മൾ പൊതുവെ ചെക്കന്മാരിൽ കാണാറുള്ള സ്ഥിരമായി ഞാൻ എനിക്കൊന്നൊരു ചേട്ടന്മാരൊക്കെ വീട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈവൻ അനിയന്മാരാണെന്നുണ്ടെങ്കിലും ഇത് പറയുമ്പോൾ ഈവൻ ഗേൾസിനും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ആ ഒരു ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് ഇവർ ഇമാജിനറി ആയിട്ട് ആ ബോള് വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ട് ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് ഒറ്റ വീശി വീശുമ്പോൾ നമ്മൾ വിചാരിക്കും ഓഹ് സിക്സ് അടിച്ചു എന്ന്. പക്ഷെ സംഭവം ജസ്റ്റ് ആ ഒരു സമയത്ത് ആ ബാറ്റ് കൈ കിട്ടുമ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ ചെയ്തിട്ട് ആള് തിരിച്ച് ഒരു രണ്ട് മൂന്ന് തവണ ഇങ്ങനെ സിക്സും ഫോറൊക്കെ അടിക്കാൻ നോക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആ ബാറ്റ് അവിടെ തിരികെ വയ്ക്കുന്നതിന് മുൻപായിട്ട് ആ ബാറ്റിലൊരു ഉമ്മ ഒരു ചെറിയ മുത്തം ഓക്കെ കുഞ്ഞൊരു മുത്തം കൊടുത്തിട്ടാണ് ആ ബാറ്റ് അവിടെ വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു എന്തുമാത്രം ആ ഒരു ബാറ്റിനെ റെസ്പെക്ട് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. അത് ആൾക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു ഒരു ഒരു പാഷനായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കാരണം അങ്ങോട്ടേക്ക് പോകാതെ ഈ പറഞ്ഞ പോലെ വീട്ടിലേക്ക് ഹോം ഡെലിവറിയുമായി എത്തിയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ എത്രയൊക്കെയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷൻ ഒരുപാട് പേർക്ക് ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തൊക്കെ ജോലിയിലും കാര്യങ്ങളിലൊക്കെ പോയാൽ പോലും ഇപ്പോൾ ക്രിക്കറ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ബാറ്റ് കയ്യിലേക്ക് വരുമ്പോൾ വേറൊരു പവർ വരുന്ന പോലെയാണ്. നിങ്ങൾക്ക് ആ ബാറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെറുതെ ബോളില്ലെങ്കിൽ പോലും ഇങ്ങനെ അടിക്കാൻ തോന്നും. അങ്ങനെയൊക്കെ എപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണോ നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും ഡു ലെറ്റ് മീ നോ, ജസ്റ്റ് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടം അല്ലെങ്കിൽ ക്രിക്കറ്റിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നും കൂടി ഒന്ന് മെസ്സേജ് അയക്കണേ. അങ്ങനെയുള്ള ചില ആൾക്കാരെയാണെന്ന് എനിക്ക് അറിയേണ്ടത്. വേഗം മെസ്സേജ് അയച്ചോളൂ 5000917ലേക്ക്. ഈവൻ ഇതേപോലുള്ള കഥകൾ പറയാൻ താല്പര്യമുണ്ടെങ്കിലും വിളിക്കുകയും ചെയ്യാം കേട്ടോ. 4444917ലേക്ക് ക്രിക്കറ്റ് ബാറ്റ് കയ്യിൽ ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ തിരിച്ച് സെറ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്റ്റംപിൻ്റെ അവിടെ നിൽക്കുന്ന പോലെ ഒന്ന് ഒന്ന് ഒന്ന് മനസ്സിൽ വിചാരിച്ച് നേരെ അടിക്കുന്നു ഒരു സിക്സ്, അത് കഴിഞ്ഞ് നോക്കുന്നു ഒരു ഫോർ, അത് കഴിഞ്ഞ് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ ഷോട്ടും ഒക്കെ തന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കും. പക്ഷേ ഒറിജിനലായിട്ടായിരിക്കില്ല, ഇമാജിനറി ആയിട്ടായിരിക്കും, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എന്തായാലും ഇതേപോലെ നിങ്ങളും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡു ലെറ്റ് മീ നോ 5000917ലേക്ക്. നെല്ലി

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം

0: സെലക്ട് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: You're listening to Radio Suno 91.7. Kete kete.

0: അതെ, ഹോം ഡെലിവറിയാണ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹോം ഡെലിവറിക്കായി വീട്ടിലേക്ക് എത്തിയ ഒരു ബ്ലിങ്കറ്റിന്റെ ഡ്രൈവർ അവിടെ സൈഡിൽ കണ്ട ബാറ്റ് എടുത്ത് ആ ബാറ്റ് വീശുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോനെ കുറിച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ബാറ്റ് അവിടെ വെക്കുന്നതിന് മുൻപ് അതിലൊരു ചെറിയ മുത്തം കൊടുത്ത് ഭയങ്കര റെസ്പെക്ട്ഫുള്ളി ഭയങ്കര ഇഷ്ടത്തോടുകൂടി ആ ബാറ്റ് അവിടെ വെച്ചിട്ട് പോയി. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഇമാജിനറി ആയിട്ട് നമ്മൾ ബാറ്റ് എടുത്ത് വീശാറുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ക്രിക്കറ്റായിരുന്നു ആഗ്രഹം, പക്ഷെ നേരെ തിരിഞ്ഞ് ഇപ്പം നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ വേറെ ഒരു പാറ്റേണിലൂടെ അല്ലെങ്കിൽ വേറൊരു ഒരു ഒരു പാത്തിലേക്ക് നമ്മൾ പോയി എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്താ ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ ഒരാൾ അഭിരാമാണ്, അഭിരാമിന്റെ മെസ്സേജ്, അതെ ഇപ്പോഴും ബാറ്റ് കണ്ടാൽ ബോൾ ഇല്ലെങ്കിലും ബാറ്റ് വീശി നോക്കാറുണ്ട്. ക്രിക്കറ്റർ ആവാനായിരുന്നു ആഗ്രഹം, ബട്ട് നൗ ഇപ്പോൾ ഒരു ഡിസൈൻ എൻട്രൻസ് കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും അഭിരാമെ ആഗ്രഹിച്ച പോലെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എത്തിച്ചേരാൻ പറ്റട്ടെ അതിലേക്ക് തന്നെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഒരു കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ലൈഫും സെറ്റാവട്ടെ. എന്തായാലും ഐ എം ജസ്റ്റ് വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റോ. ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ജിയോന്റെ മെസ്സേജ് ഉണ്ടല്ലോ, അതിനിടയിൽ എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ ഒരാളുടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് ഈ മണിക്കൂറിൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ വയ്ക്കുന്നതായിരിക്കും. അതിനിടയിൽ നമ്മുടെ ഡോൺ ബോസ്കോന്റെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്, ഇതെന്താ മഡൽ ബാറ്റാണോ, മഡൽ വെട്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണോ. എന്തായാലും അതിൻ്റെ ഒരു ഇത് കണ്ടു, ഞാൻ പിക്ചർ കണ്ടു, ഞാൻ ആ വോയിസ് കേട്ടിട്ടില്ല, ഞാൻ ആ വോയിസ് കേൾക്കുന്നതായിരിക്കും. പക്ഷേ ഇതിനെ സംബന്ധിച്ച് തന്നെ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അതിനെക്കുറിച്ച് പറയാനായിട്ട് ഒരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്.
1: ഹലോ, എന്റെ പേര് മിർസ എന്നാണ്.
0: മിർസ, ഭയങ്കര ക്രിക്കറ്റ് ലവർ ആണോ?
1: അല്ല, സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോ എനിക്ക് എന്റെ ബ്രദർ ഇൻ ലോ എന്റെ പെങ്ങടെ ഹസ്ബൻഡിനാണ് ഓർമ്മ വന്നത്. പുള്ളി ക്രിക്കറ്റ് ഭ്രാന്തനാണ്. പുള്ളി ആക്ച്വലി രഞ്ജി ട്രോഫി സെലക്ഷൻ കിട്ടിയ ഒരു പ്ലെയറാണ്. പക്ഷേ വീട്ടിലെ ഫാദർ സ്ട്രിക്ട് ആയിട്ട് പുള്ളിയെ വിട്ടിട്ടില്ല.
0: അയ്യോ,
1: ഫിറ്റ്നസ് നോക്കണമെന്നും പറഞ്ഞ് പുള്ളിക്ക് കിട്ടിയ ട്രോഫീസ് ഒന്നും വീട്ടില് കൊണ്ടുവരില്ല, എല്ലാം ഫ്രണ്ട്സിന്റെ വീട്ടില് കൊണ്ടുവെക്കും. പക്ഷെ ഇപ്പോഴും പുള്ളി ക്രിക്കറ്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലയുടെ സെക്രട്ടറി ആണ്. പക്ഷെ ആ പുള്ളിയുടെ പാഷൻ ഇപ്പോഴും പുള്ളി ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ രഞ്ജി ട്രോഫിയിൽ ഒന്നും എത്തിപ്പെടാൻ പറ്റിയില്ല.
0: ആ ഒരു ചാൻസ് അപ്പൊ കിട്ടിയത് വിട്ടുപോയത് കൊണ്ട്.
1: അതെ, ഫാദർ വിട്ടില്ല, ബിസിനസ് നോക്കണമെന്നും പറഞ്ഞ് വിട്ടില്ല.
0: മറ്റൊരു സഞ്ജു സാംസനെ ഒക്കെ ചിലപ്പോ കാണാൻ
1: പറ്റിയാണ്. കാരണം അതെ, പുള്ളി ക്രിക്കറ്റ് ബാറ്റിന്റെ പുള്ളി ഭ്രാന്ത് കയറിയിട്ട് ദുബായിൽ നിന്ന് 1,00,000 രൂപയുടെ ബാറ്റാ വരുത്തിച്ചത്. അത് വീട്ടില് വെറുതെ ഇരിപ്പുണ്ട്.
0: സീരിയസ്ലി,
1: പാഷൻ അത്രയും പാഷനാണ് കേട്ടപ്പോ എനിക്ക് പറയണമെന്ന് തോന്നി.
0: അടിപൊളി. എനിക്ക് തോന്നുന്നു എത്രയ്ക്ക് അത് അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിലും ആൾക്ക് ഇപ്പോഴും തിരിച്ചു പോയി അതിൽ നിന്ന് ഓരോ ബാറ്റും എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് വീശി നോക്കാൻ ചിലപ്പോ തോന്നുമായിരിക്കും അല്ലേ?
1: തീർച്ചയായും, ഉറപ്പായിട്ടും. ഇപ്പോഴും പുള്ളി കളി കാണാൻ പോകും, എല്ലാ ദിവസവും പോവും, എംപയർ ആയിട്ട് പോവും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് കളിക്കാൻ പറ്റുന്നില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
0: എന്തായാലും എന്റെ അന്വേഷണം പറയൂ, ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ ആ ഒരു ഡ്രീമിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും ഹി സംഹൗ ഫുൾഫില്ലിംഗ് ഹിസ് പാഷൻ അല്ലേ? ഓക്കെ ഓക്കെ. അല്ല, ഈ പറഞ്ഞ ആൾക്ക് ക്രിക്കറ്റ് വലിയ താല്പര്യമില്ലായിരുന്നോ?
1: വലിയ താല്പര്യമില്ല.
0: പിന്നെന്താണ്, ഫുട്ബോൾ ആണ്, വേറെ എന്തെങ്കിലും ഉണ്ടോ?
1: എനിക്ക് ഫുഡ്.
0: അതാണ് എനിക്ക് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു
1: കേട്ടോ. ഖത്തറിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്.
0: ആഹാ, എന്താണ് അപ്പോ പേജിന്റെ പേര്? എന്താണ്?
1: റഫീഖ് മിർസ ആണ് പേജിന്റെ പേര്.
0: റഫീഖ് മിർസ,
1: RFEEK.
0: കിട്ടി കിട്ടി കിട്ടി കിട്ടി മോനെ കിട്ടി. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ റഫീഖെ, അടിപൊളി അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും സൂപ്പറായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യും കേട്ടോ. ഞാൻ ഏതോ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ള പോലെ എനിക്കൊരു ഓർമ്മ, ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്
1: കേട്ടോ.
0: ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി സ്പോട്ട് എവിടെയാണ് ഖത്തറിലെ?
1: ഖത്തറിലെ ബിരിയാണി സ്പോട്ട് BMR is okay. BMR നല്ല.
0: ഇനി അടുത്തത് ഏറ്റവും ഇഷ്ടമുള്ള ചായ എവിടുന്നാണ്?
1: ചായ നമ്മുടെ ന്യൂ പ്ലാസ കസ്റ്റീരിയ.
0: ഏറ്റവും ഇഷ്ടം മുട്ട പപ്സ് എവിടുന്ന് കിട്ടുന്നത്?
1: റവാബി ഹോട്ട് ചിക്കൻ, സോറി ഹോട്ടി ഹോട്ടി
0: ഹോട്ടി. ഓക്കെ, എവിടെ? നമ്മുടെ ഇസ്ഗാവയിലെയോ?
1: ഇസ്ഗാവ.
0: ഓക്കെ ഓക്കെ. നെയ്പ്പത്തില്?
1: നെയ്പ്പത്തിൽ എനിക്ക് ഇഷ്ടമാണ്.
0: എവിടുന്നാണ്?
1: നമ്മുടെ ഓൾഡ് എയർപോർട്ട് റീഗൽ.
0: അടിപൊളി. അപ്പൊ ഇതൊക്കെ ഞാനും പോകുന്ന സ്ഥലമാണ്, അപ്പൊ പിന്നെ സെറ്റ്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു കോളാണ് വന്നത്. ആളുടെ അളിയനെ കുറിച്ച് പറയാനാണ് വിളിച്ചത് അവസാനം. ആളെ കുറിച്ചിട്ടും ആളുടെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് പറഞ്ഞങ്ങ് ഇരുന്ന് പോയി. എനിവേ, നമുക്കും ഇതുപോലെ ഈ പറഞ്ഞ ഒരു ക്രിക്കറ്റ് ബാറ്റ് കയ്യിൽ കിട്ടുമ്പോഴുള്ള ആ ഒരു ഉള്ളിലെ ഉള്ളിലെ ഒരു ഒരു ആഗ്രഹമൊക്കെ പുറത്തേക്ക് വരും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മെസ്സേജസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇമാജിനറി ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് അതുപോലെ വീശുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ തന്നെ ഒന്ന് മാറി ഇപ്പൊ വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കാം. എന്തായാലും ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ ഉള്ളിലുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. 5000917 കേട്ടോ. ചെന്നൈ ബീറ്റ്സ്.
2: ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: അടിപൊളി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഒരു പാഷൻ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില ഇഷ്ടങ്ങളെ കുറിച്ച് പറയുകയായിരുന്നു. പ്രത്യേകിച്ചും കയ്യിലൊരു ബാറ്റ് കിട്ടിയാൽ ഇമാജിനറി ആണെങ്കിലും ഇതിൽ നിന്നും ഒരു ബോൾ വന്നില്ലെങ്കിൽ പോലും ഒന്ന് ബാറ്റ് എടുത്ത് വീശുക എന്ന് പറയുന്നത് ക്രിക്കറ്റിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അതുപോലെ ചെയ്ത ഒരു ഹോം ഡെലിവറിക്ക് വേണ്ടി വീട്ടിലേക്ക് എത്തിയ ഒരു ബ്ലിങ്കിൻ ഡ്രൈവറിന്റെ വീഡിയോ വൈറലായതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പറഞ്ഞപ്പോഴേക്കും ഒരാൾ ദാളിയൻ ഭയങ്കരമായിട്ട് 100,000 രൂപയുടെ ബാറ്റ് നാട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതിന്റെ കഥ പറഞ്ഞു. അത്രയും ഇഷ്ടമുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ഇത് അടുത്ത ആൾക്ക് എന്തോ ഒരു കഥ പറയാനുണ്ട്. നമ്മുടെ ഡോൺ ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ആളുടെ ഒരു വോയിസ് മെസ്സേജ് ആണ്.
1: വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വൈറ്റില ഹബ്ബൊക്കെ വരുന്നതിന് മുമ്പ് ഇതുപോലെ വഴിയിൽ കൂടെ പാസ് ചെയ്ത് പോവായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 10-13 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു കഥയാണ്. അതുപോലെ പിള്ളേരായിട്ട് വഴിയിലിറങ്ങി അവിടെ കിടന്നൊരു ഓല മടലെടുത്തിട്ട് എന്റെ മോനാണ് എറിയുന്നത്, ഞാനാണ് ബാറ്റ് ചെയ്യുന്നത്. ക്രിക്കറ്റ് ആ സമയത്ത് അവന്റെ പ്രായത്തിനേക്കാൾ മുന്നേ നമ്മളെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വേറൊരു ബ്ലഡാണ്. ഇന്നും ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും ഈ കഴിഞ്ഞ 2 മാസം എങ്ങനെ കടന്നുപോയെന്ന് തന്നെ അറിയത്തില്ല. ഓരോ മാച്ച് പോലും വിടാതെ കുത്തിയിരുന്ന് കണ്ട് എത്ര മാത്രം എന്താ പറയണ്ടെ, ചീത്ത വിളിയിട്ട് വീട്ടിലോട്ട് വിളിച്ചില്ല, ഫോൺ ചെയ്തില്ല, മെസ്സേജ് ഇട്ടില്ല എന്ന് പറഞ്ഞുള്ള പരാതികൾക്കിടയിൽ കളി കണ്ട് തീർക്കാൻ പെട്ടൊരു പാട്. അതുകൊണ്ട് ക്രിക്കറ്റിനെ പറ്റി എന്ത് പറഞ്ഞാലും നമുക്ക് ഓക്കെ.
0: ശരിയാണ് കേട്ടോ, അത് ഇതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അതിപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒറിജിനൽ ബാറ്റ് കയ്യിൽ കിട്ടിയാൽ മാത്രമല്ല ഈ പറഞ്ഞ ഓരോ ആൾക്കാരുടെയും ഉള്ളിലെ ആ ഒരു ഒരു ക്രിക്കറ്റിനോടുള്ളൊരു ഇഷ്ടം പുറത്തേക്ക് വരുന്നത്. ഈവൻ കുഞ്ഞു കുട്ടികളെ വീട്ടിൽ അവർക്ക് വേണ്ടി കളിക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബാറ്റ് ആണെങ്കിൽ പോലും ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുവരെ എടുത്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ചില സമയത്ത് നമ്മുടെ ഉള്ളിലുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു ഫുൾഫിൽ ചെയ്യാതിരിക്കുന്ന ഒരു ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് അങ്ങനെയായിരിക്കാം. അങ്ങനെ വന്നൊരു ആള് തന്നെയാണ് ഈ ഒരു ഹോം ഡെലിവറിക്ക് വേണ്ടി വീട്ടിലേക്ക് എത്തിയ ബ്ലിങ്കി ഡ്രൈവറും. ആൾ ആ ബാറ്റ് അവിടെ വയ്ക്കുന്നതിന് മുൻപ് ആ ബാറ്റിൽ കൊടുത്തൊരു മുത്തം, അത് ആളുടെ സ്നേഹം, അതേ ആളുടെ ഒരു റെസ്പെക്ട് അതൊക്കെ തന്നെയായിരുന്നു. എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലരുടെയൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോഴേക്കും എന്താ ഒരു പാട്ട് വെച്ച് തരാമോ, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. കുറച്ച് നേരമായി വെയിറ്റ് ചെയ്തിരിക്കുക ഒരാൾ.

ഈ ഒരു പാട്ട് വെച്ച് തരുമോ അഷ്ടു എന്ന് പറഞ്ഞ് ഇത്രയും സ്നേഹത്തോടെ ചോദിച്ചു ഞാൻ എങ്ങനെ വെച്ച് തരാതിരിക്കും പറയാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് ഞാൻ ദാ വെക്കുന്നു. അതിനോടൊപ്പം തത്തയുടെ വക ഗുഡ് മോർണിംഗ് അഷ്ടമി, എന്നാ ഉണ്ട് വിശേഷം, ഉഷാറല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഓഹ് ഉഷാർ എന്നേന്നേ, സുഖമായി പോണു, സൂപ്പറായി പോണു. അപ്പൊ നമുക്ക് നേരെ ഈ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഇനി ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. ദിൽവാലെ ദുൽഹനിയാ ലേ ജായെങ്കിൽ നിന്നും സൂപ്പർ സോങ് ആണ് വരുന്നത്. ലതാ മങ്കേഷ്കറും കുമാർ സാനുവും പാടി. ഈ ഒരു പാട്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്കും വിളിക്കാം 444-9170.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 11 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. ഈ ഒരു സമയം ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ് നിർത്തിയ കാര്യത്തെ കുറിച്ചിട്ട് ഒരു വ്യത്യസ്തമായ കഥ പറയാനുണ്ട്. അതായത് പണി കിട്ടിയ ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ കഥയും കൂടി ഒന്ന് കേൾക്കാം. കാരണം കയ്യിൽ ബാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ വീശിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് പൊതുവെയുള്ളൊരു ഒരു ഒരു കലാപരിപാടിയാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഹോം ഡെലിവറിക്കായി എത്തിയ റൈഡറിന്റെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ പല പല കഥകൾ കേട്ടു. അതിനിടയിൽ നല്ല നല്ല ഗുഡ് മെമ്മറീസ് കേട്ടു. പക്ഷേ അങ്ങനെ ബാറ്റ് എടുത്ത് വീശി ഒരാൾക്ക് പണി കൊടുത്ത കാര്യം കൂടി കേൾക്കാം.
5: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
5: എന്റെ പേര് ഷെഫീഖ്.
4: പറയൂ ഷെഫീഖ്.
5: ക്രിക്കറ്റിന്റെ ഇത് കേട്ടപ്പോ ഇതായിരുന്നു.
4: ഓക്കെ, എന്താണ് ഷെഫീഖിന് പറയാനുള്ളത്? ഷെഫീഖും അതുപോലെ ബാറ്റ് കയ്യിൽ കിട്ടിയാൽ എതിരെ ഒരു ബോൾ വന്നില്ലെങ്കിലും എടുത്ത് വീശുമോ?
5: ബാറ്റ് എന്റെ അനുഭവമല്ല, ഞങ്ങൾ ഇങ്ങനെ പണ്ട് കളിക്കുന്ന സമയത്ത് ഷുഹൈബ് അവൻ ഇങ്ങനെ ബാറ്റ് കൊണ്ട് വെറുതെ ഇങ്ങനെ അടിച്ച്, അപ്പൊ വേറൊരു സ്നേഹിതണ്ടായി റഹീം. അപ്പോ അങ്ങനെ അടിച്ചപ്പോ ഇവന്റെ മുഖത്താണ് അടി കൊണ്ടത്. അങ്ങനെ മുഖം അടിച്ച് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായി. ഉമ്മ ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നു. ആ നല്ല അടിയാണ് അവന്റെ മുഖത്ത് അടിച്ചത്. പെട്ടെന്ന് ക്രിക്കറ്റിന്റെ കേട്ടപ്പോ അതാ ഓർമ്മ വന്നത്.
4: നല്ല ഓർമ്മ.
5: കളിയൊക്കെ അവിടെ നിന്ന് പോയി. കുറച്ച് കാലത്തേക്ക് കളിയൊന്നും ഇല്ലായിരുന്നു. അത്രയും ഒരു സീരിയസ് ആയി പോയി. ആ മുഖത്താണല്ലോ അടി കൊണ്ടത്.
4: രണ്ട് സുഹൃത്തുക്കളും എന്ത് പറയുന്നു? എവിടെയാണ്?
5: ഷുഹൈബ് ദുബൈയില്, റഹീം ഇവിടെ ഉണ്ട് ഖത്തറില്. അടി കൊണ്ടാൽ ഇവിടെ ഉണ്ട്.
4: എന്നിട്ട് ഇപ്പൊ മുഖമൊക്കെ ഓക്കെയാണോ? എന്റെ വക അന്വേഷണം അറിയൂട്ടോ.
5: അതൊക്കെ ഒരു കാലം.
4: ഇതേ എടുത്ത് ബാറ്റ് വീശി വീശി പണി കിട്ടിയ ഒരു കഥ അല്ലേ?
5: അതാണ് അതാണ്.
4: കൊള്ളാം. നാട്ടിലെവിടെയാണ്?
5: നാട്ടില് നാദാപുരം.
4: ഇവിടെ എവിടെയാണ്?
5: ഇസ്ഗാവ.
4: ശരി കേട്ടോ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
5: ഓക്കെ ബൈ.
4: ഓക്കെ ബൈ. ഇങ്ങനെ ചിലരുണ്ടാവും അങ്ങനെ ബാറ്റ് എടുത്ത് വീശി വീശി ആർക്കെങ്കിലും ഒക്കെ ചെറിയൊരു അടിയൊക്കെ കൊടുത്തിട്ടുണ്ടാവുന്ന. എന്തായാലും ആ കഥയൊക്കെ ഇതാ നമുക്ക് ചെറുതായിട്ടൊന്ന് റൗണ്ട് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. അത് പറഞ്ഞപ്പോഴോ, ഇസ്ഗാവ എന്ന് പറഞ്ഞപ്പോഴോ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. എത്ര പേര് പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. കുറെ പേര് പറഞ്ഞ് കേട്ട് ഞാൻ പോയി കുടിച്ചു നോക്കിയതാണ്. നല്ല അടിപൊളി കോഫി കിട്ടുന്നൊരു സ്പോട്ടുണ്ട് ഇസ്ഗാവയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടല്ലോ ആ കോഫിയുടെ ഒരു അഡിക്റ്റായി മാറി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും പോയൊരു 2 തവണ അത് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങ് ഇസ്ഗാവ വരെ പോടുമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ വേണോ വേണ്ടോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ എന്ന് വിചാരിച്ചിട്ട് ചില സമയത്ത് വണ്ടി എടുത്തങ്ങ് പോകുന്നത് നല്ല കാര്യം തോന്നി. അത് ടീ ടൗൺ ആണ്. ടീ ടൗൺ എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ ഇസ്ഗാവയിലെ റവാവിയുടെ തൊട്ടപ്പുറത്താണ്. സോ അവിടെ പോയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കോഫി കുടിച്ചു. സിഗ്നേച്ചർ കോഫി പോയിട്ട് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് മറക്കല്ലേ. അത് പറഞ്ഞപ്പോഴേക്കും എൻ്റെ കൂടെ നിസ വന്നു. പക്ഷെ നിസയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഐ ഡോണ്ട് നോ വൈ. കാരണം ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഫോമായിട്ടുള്ള കോഫി ഇഷ്ടമാവില്ല. അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഫോം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. നല്ല ഫോമൊക്കെ ഇഷ്ടമാണ്. കുറച്ചൊരു മേളിൽ കുറച്ച് ബൂസ്റ്റിൻ്റെ ടേസ്റ്റാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കോഫി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നു. സൗണ്ട് തോമയിലൊരു സോങ്ങിലേക്ക്.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
1: in association with
2: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
2: Daiso, let's make every outing unforgettable.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷ് ആണ്.
5: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: ചെന്നൈ ബീച്ച്.
7: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM ഹോം ഡെലിവറി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്തായാലും ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത് AFC ഏഷ്യൻ കപ്പിന്റെ ആ ഒരു ക്വാളിഫയേഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്വാളിഫയേഴ്സ് നടക്കുന്നത് ലെബനൻ വേഴ്സസ് യമൻ തമ്മിലാണ്. ഖത്തർ ഈ പറഞ്ഞ പോലെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഈ ഒരു ഏഷ്യൻ കപ്പ് 2027 ക്വാളിഫയേഴ്സ് എന്ന് പറയുന്നത് June 4 തീയതിയാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാൻസിനൊക്കെ തന്നെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴേ എടുക്കാം. എടുത്തതിന് ശേഷം road to qatar.qa എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് അത് ഫുള്ളി ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓൾറെഡി May 31 മുതൽ തുടങ്ങി കഴിഞ്ഞു ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ സെല്ലിങ്ങും ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് ഇപ്പോൾ പോകണമെന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ഫോർ ഫുട്ബോൾ ഇവൻറ്റ്സ് ആണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അഫ്കോഴ്സ് ഗ്രാൻഡ് ഹമദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ ഒരു വലിയൊരു ഫുട്ബോൾ ഒരു ടൂർണമെൻ്റ് അല്ലെങ്കിൽ ഒരു വലിയൊരു മാച്ച് എന്ന് പറയുന്നത് ലെബനനും യമനും തമ്മിലുള്ളതായതുകൊണ്ട് തന്നെ എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും ഒരു ബാക്ക് ടു ദ മാച്ച് എന്ന് പറയുമ്പോഴേക്കും പണ്ടത്തെ ഓരോ മാച്ചും ഇങ്ങനെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കണ്ടു വരുന്നുണ്ട്. 2022 പിന്നെ മാച്ചസ് കാണലായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു സ്കെഡ്യൂളിൽ ഉണ്ടായിരുന്ന പരിപാടി തന്നെ. അത് കഴിഞ്ഞിട്ടാണെങ്കിലും AFC വരുമ്പോഴാണെങ്കിലും ഈവൻ എമിർ കപ്പ് വരുമ്പോഴാണെങ്കിലും എവറി ടൈം വി ആർ ദയർ ടു വാച്ച് ദ ഹ്യൂജ് മാച്ച് വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ അറൌണ്ട് ലൈക്ക് ഓൾ ദ സ്റ്റേഡിയം. സോ ഈ ഒരു സ്റ്റേഡിയത്തിലും പോയിട്ട് ഈ ഒരു മാച്ച് കാണാനായിട്ട് മറക്കണ്ട. ഞാൻ ടൈം ഒന്നുകൂടി പറഞ്ഞുതരാം. ബേസിക്കലി ഇറ്റ്സ് ഓൺ 4th June. സോ അതുകൊണ്ട് തന്നെ അന്ന് ഈവനിങ് നടക്കുന്ന ഈ ഒരു മാച്ച് കാണാനായിട്ട് എത്തുക. ഇത് 19th എഡിഷൻ ഓഫ് AFC ഏഷ്യൻ കപ്പ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് 7th January മുതൽ 5th February വരെ ആയിരിക്കും 2027 നടക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ക്വാളിഫയർ ആണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ ടിക്കറ്റ്സ് road to qatar.qa യിലേക്ക് ചെന്നെടുക്കാനായിട്ട് മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ടിക്ക് ഓഫിലേക്ക് പോകുന്നു.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
7: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
9: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar Promise nalkuna complete transparency-um.
10: Home delivery.

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹറുമാങ്ങിനുള്ള സമയം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: You are listening

ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞപ്പോഴേക്കും ആ സ്ഥലം ചോദിച്ചുകൊണ്ട് ഇവിടെ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഞാൻ പേഴ്സണലി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത് പറഞ്ഞപ്പോഴേക്കും ഈ ഒരു സമയത്ത് നല്ല ചൂടാണ്, ചൂടുള്ള സമയത്ത് നല്ല ഷേക്കൊക്കെ കുടിക്കാൻ തോന്നൂലേ. പല പല ഷേക്കുകളായിരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുക, പക്ഷേ നല്ല സ്ട്രോബെറി ഷേക്ക് കുടിക്കാനായിട്ട് ഇഷ്ടമുള്ള എത്ര പേരുണ്ടാവും? എനിക്ക് സത്യത്തിൽ സ്ട്രോബെറി ഷേക്കുകൾ പൊതുവെ താല്പര്യമില്ലാത്ത ഒരാളാണ്, പക്ഷേ സ്ട്രോബെറി അല്ലാതെ ഫ്രഷായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിക്കോസ് അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്, ഒരുപാട് ഈ പറഞ്ഞ പോലെ ബെനിഫിഷ്യൽ ഉണ്ട്, ആൻഡ് ഓൾസോ ഭയങ്കര നല്ലൊരു ഒരു പുളിപ്പുണ്ട്, ഒരു മധുരം ഉണ്ട് എന്നുള്ള ഒരു ഒരു കാരണത്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് കൂടിയാണ്. അപ്പോൾ എന്തായാലും സ്ട്രോബെറിയെക്കുറിച്ച് പറയുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റിനും കൂടി ചോദിക്കാമെന്ന്. ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ആൻസർ നൽകി കഴിഞ്ഞാൽ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നവർക്ക് നമ്മുടെ ഏറ്റവും പുതിയ സിനിമ കാണാനുള്ള ടിക്കറ്റ് ആയിരിക്കും ഞാൻ കൊടുക്കുന്നുണ്ടാവുക. ഈ ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യം തന്നെയാണ് നെസ്ലിൻ്റെ ഏറ്റവും പുതിയ മൂവിയാണ് മോളിവുഡ് ടൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മൂവി കാണാനുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ട് എൻ്റെ ചോദ്യം ഇതാണ്, ഈ സ്ട്രോബെറിയുടെ ക്യാപിറ്റൽ എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ഓക്കെ, ഇന്ത്യയിലൊരു സ്ഥലമാണ്, ആ സ്ഥലം ഏതാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്? ഇന്ത്യയിൽ നോർത്ത് മുതൽ സൗത്ത് വരെ അല്ലെങ്കിൽ ഈസ്റ്റ് മുതൽ വെസ്റ്റ് വരെ ഏതൊരു സ്ഥലവും ആകാം, ഒന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് അയക്കുക 5000097 ഇന്ത്യയിൽ സ്ട്രോബെറി ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടെ ഒരുപാട് സ്ട്രോബെറീസ് ഉണ്ടാവും അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചേ 5000097 അയക്കേണ്ടത്. പെട്ടെന്ന് അയച്ചാൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും ആ ഒരു വിന്നേഴ്സ് ആരൊക്കെയാണെന്ന്. സ്ട്രോബെറി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഏത് സ്ഥലമാണ്? പെട്ടെന്ന് പോകട്ടെ. കൂലി മൂവിയിൽ നിന്നും സുഭാഷിനി ആൻഡ് ഓൾസോ അനിരുദ്ധ് പാടിയ സൂപ്പർ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ മെസ്സേജസിന് വേണ്ടി ഐ ആം വെയിറ്റിംഗ്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million reals.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 realsലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഹായ്, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

This is home delivery only on Radio Sunoh 91.7 FM.

0: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
1: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
2: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്ന രുചിയാണേ.
1: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമൂർ, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
4: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ ബർവ വില്ലേജ്.
5: ഹായ്, ഞാൻ ജലജയാണ്.
6: കാട്ടക്കുറിഞ്ഞി പൂവും ചൂടി സ്വതന്ത്രം കണ്ടു മയങ്ങും പെണ്ണ്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

മസാക്കലി 2.0 ഹീറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടിയുള്ളത്. സമയം എന്താ 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ സ്ട്രോബെറി ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. സോ ബേസിക്കലി സ്ട്രോബെറി ക്യാപിറ്റൽ എന്നൊക്കെ പറയുമ്പോഴേക്കും നല്ല കൂൾ കൂൾ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് വിചാരിക്കുക. കാരണം നല്ല തണുപ്പൊക്കെ വേണമല്ലോ, കുറച്ചൊക്കെ ഭയങ്കര ചൂടുള്ള സ്ഥലത്തൊക്കെ സ്ട്രോബെറി ഒക്കെ വിളയാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ തന്നെ എല്ലാവരും ആൻസേഴ്സ് കണ്ടുപിടിച്ച് വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രവീൺ, അബൂബക്കർ, ഷാഹിദ്, ജ്യോതിബാസ്, അയ്യോ ഈ അറബിക്കിലുള്ള പേര് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാണെന്നേ, തഹസിന്നാണെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. ദിനേശൻ, ഓക്കെ. അതുപോലെ തന്നെ മുഹീബ്, നത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, നല്ല പേരാണല്ലോ. ജഗദീഷ്, റാഫി, സിറാജ്, രേക്സ്, മുബഷീർ, ശ്വേത, അങ്ങനെ അങ്ങനെ പോയിക്കോട്ടേ ഇരിക്കുന്നു. അതിനിടയിൽ ഒരു വിഷസ് പറയാനായിട്ട് ഷെയ്ഖ് ഇസ്മയിലിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് എത്തുന്നതായിരിക്കും. പക്ഷെ അതിന് മുൻപായിട്ട് ഇതിൻ്റെ റൈറ്റ് ആൻസർ പറയണമല്ലോ. സോ ബേസിക്കലി ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രോബെറി ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലം എന്ന് പറയുന്നത് മഹാബലേശ്വറാണ്. മഹാബലേശ്വർ എന്ന് പറയുന്നത് മുംബൈ, സതേൺ മുംബൈയുടെ ഒരു പാർട്ടായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ മഹാബലേശ്വർ അവിടെ ആ ഒരു ഏരിയയിൽ ഇത്രയധികം സ്ട്രോബെറി കൾട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ക്ലൈമറ്റ് തന്നെയാണ്. എപ്പോഴും ഒരു 10 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഒരു 25 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്നൊരു ക്ലൈമറ്റ് ഒക്കെയാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ പറഞ്ഞ പോലെ ഒരു 85% ഓഫ് സ്ട്രോബെറിയുടെ പ്രൊഡക്ഷൻസ് നടക്കുന്നത്. ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫെർട്ടൈൽ സോയിലാണ്, അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഈ ഒരു സ്ട്രോബെറി കൾട്ടിവേഷൻ നടക്കാനായിട്ട് സാധിക്കും. ഇനി ഈ സ്ട്രോബെറീസ് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഭാഗത്ത് തന്നെ ഏകദേശം ഒരു ബ്രിട്ടീഷ് കാലഘട്ടം മുതലേ വന്നുള്ള ഒരു കൈൻഡ് ഓഫ് കൾച്ചറാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ഫാമേഴ്സൊക്കെ തന്നെ അവരുടെ ഒരു രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിച്ച് അത് കഴിഞ്ഞിട്ട് അത് ഇവൻച്വലി ഈ ഒരു സോയിലിന് പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്താണ് ഈ ഒരു ടോട്ടൽ ഏരിയ അങ്ങനെ ഫുള്ളി സ്ട്രോബെറി പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ വന്ന് അത് സ്ട്രോബെറി ക്യാപിറ്റലായി മാറി. അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം കുഞ്ഞും മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പിക്നിക് ഒക്കെ പോലെ പോകാൻ നേരത്ത് ചൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ സ്ട്രോബെറി പിക്കിങ്. അത് കുറേയും കൂടിയൊക്കെ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യു കെ ബേസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈവൻ ഖത്തറിൽ പോലും സ്ട്രോബെറി പിക്കിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളവരുണ്ടാവാം. അതെവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നൊരു സ്ഥലം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അല്ലേ, രണ്ട് പാട്ട് കഴിയട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഏതാണ് ഖത്തറിൽ പോകാൻ പറ്റുന്നൊരു സ്ട്രോബെറി പിക്കിങ് ഏരിയ എന്ന് ഞാൻ പറയുന്നതായിരിക്കും. കുട്ടികളൊക്കെ ഈട്ടൊക്കെ പോയിട്ട് സ്ട്രോബെറി പിക്കിങ് ഫ്രഷ് സ്ട്രോബെറീസ് ഒക്കെ പിക്ക് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് അത് വേറൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. പണ്ട് നമ്മളും ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് വീടിൻ്റെ പറമ്പിലുള്ള മാങ്ങയൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് താഴെ വീഴ്ത്തി ആ മാങ്ങ എടുത്തായിരിക്കും തിന്നുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഫ്രഷായിട്ട് ഇങ്ങനെ ആ പ്ലാന്റിൽ നിന്നും എടുത്ത് കഴിക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഭയങ്കര മോഡേണൈസായിട്ട് സ്ട്രോബെറി പിക്കിങ് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും സ്ഥലം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ കീപ് ലിസണിംഗ്, ദിസ് ഇസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
6: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
5: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
7: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു വന്ന ചൊല്ല്.
5: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

സായി അഭയങ്കർ ഒരു രക്ഷയില്ല. ഓഹ്, ചില പാട്ടൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ ഒരു ഒരു ബ്യൂട്ടി തന്നെയാണ്, കേട്ടിരിക്കുകയാണല്ലോ, ഭയങ്കര രസമാണ്. ഈ ഒരു പാട്ടിൻ്റെ തന്നെ ഒരു സോൾ എന്താന്ന് വെച്ചാൽ, ഇടയ്ക്ക് ഭയങ്കര ഒരു മെലഡി, അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര ഫാസ്റ്റ് ട്രാക്ക്. ആൻഡ് ഓഫ് കോഴ്സ് ഹോം ഡെലിവറിയാണ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾ പറയൂ കേട്ടോ, ഞാൻ വെച്ച് തരുന്നതായിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ ഹെൻറിക്കുട്ടിന് വേണ്ടിയിട്ടൊരു സൂപ്പർ സോങ് വയ്ക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൻറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാട്ട് ആളുടെ റീസെൻറ്റ് പ്ലേലിസ്റ്റിൽ വന്നിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണെന്ന് പറഞ്ഞു.

ഞാനീ പറഞ്ഞ ഹെൻറി എന്ന് പറയുന്ന ആള് ചെറിയ മോനാണ് കേട്ടോ. എനിക്കൊന്ന് കെ ജിയിലോ മറ്റോ പഠിക്കാൻ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഞാൻ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ കേട്ടോളൂ. ആൻഡ് അതിനോടൊപ്പം തന്നെ കുറച്ച് പേര് ഇവിടെ ഈ പറഞ്ഞ പോലെ വിഷസ് പറയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഷെയ്ഖ് ഇസ്മയിൽ ആണ്. ഐ വോണ്ട് വിഷ് മൈ ഡോട്ടർ ഐറ ഫോർ ഹർ ഫാബുലസ് സെക്കൻഡ് ബർത്ത്ഡേ. വിഷ് ഹർ ഹാപ്പിനെസ് ഹെൽത്ത് ആൻഡ് ഫോർ ഹർ ഹാപ്പി ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഫാദർ ഇസ്മയിൽ ആൻഡ് മദർ ഫർസാന ഇവരുടെ മെസ്സേജസ് ആയിരുന്നു. അപ്പം എന്തായാലും നമ്മുടെ ചെറിയ മോളാണ്, 2 വയസ്സായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. ഐറക്കുട്ടിക്ക് ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ആൻഡ് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ഫൈസുവിൻ്റെയാണ്. ഫൈസ് പറഞ്ഞിരിക്കുന്നത് ഗോൾഡൻ ബർത്ത്ഡേ വിഷസ് ടു ജൂഡിത്ത്. അങ്ങനെയാണോ പേര്? ജൂഡിത്ത്. ആഹാ, ഓക്കെ. ജൂഡിത്തിന്റെ 50th ബർത്ത്ഡേ ആണ്. വാവ്, ഗ്രേറ്റ്. അപ്പോ ഈ പറഞ്ഞ 50th ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്കും സെക്കൻഡ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്കും ഒരുപോലെ ഹാപ്പി ബർത്ത്ഡേ.

ഞങ്ങളുടെ വിഷസ് അറിയിക്കണം കേട്ടോ, 50th ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ അരികിലേക്ക്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിന്റെ ഒക്കെ ഇടയിൽ കുഞ്ഞു മക്കൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ സ്ട്രോബെറി പിക്കിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോൾ മിക്ക സ്ഥലത്തും കുറച്ച് ഈ പറഞ്ഞപോലെ ഒരു ജാൻ ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ഭയങ്കരമായിട്ട് വീഡിയോസൊക്കെ ഇൻസ്റ്റയിൽ വന്നുകൊണ്ടിരുന്നത് അതിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ സ്ട്രോബെറിയെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഖത്തറിൽ സ്ട്രോബെറി പിക്കിങ്ങിന് വേണ്ടി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മുടെ നോർത്ത് സെദ്ര ഫാം ആണ്. അപ്പോഴേക്കും ഇവിടെ സുവീന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് സെദ്ര ഫാം ആണെന്ന്. അതെ, പക്ഷെ സിദ്ര ഫാം എന്നാണ് സുവീൻ അയച്ചത്, സിദ്രയല്ല സെദ്ര ഫാം ആണ് കേട്ടോ. അപ്പൊ നോർത്ത് സെദ്ര ഫാം ഇപ്പം കറന്റ്ലി ഈ പറഞ്ഞ പോലെ ക്ലോസ്ഡ് ആണ്. പക്ഷെ ഒക്ടോബർ ടു ഏപ്രിൽ മന്തിന്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഡു ലൈക്ക് ഈ പറഞ്ഞ പോലെ പിക്കിംഗ് സ്ട്രോബെറീസ് അല്ലെങ്കിൽ കുക്കംബർ ഈവൻ ക്യാപ്സിക്കംസ് മുതൽ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അത് എത്രയാണോ ഇപ്പൊ നമ്മളൊരു 20 പാക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ 20 വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് അവർ തരും, അതിലേക്ക് നമുക്ക് അത് സെറ്റ് ചെയ്യാം. പിക്ക് ചെയ്ത് നമ്മുടെ കൈകൊണ്ട് തന്നെ നമ്മുടെ തന്നെ വെജിറ്റബിൾസ് ഏത് വേണമോ നിങ്ങൾക്ക് ഹാൻഡ് പിക്ക് ചെയ്ത് അങ്ങനെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ തന്നെ സെദ്ര ഫാമിലുള്ള കാര്യം മിക്ക ആൾക്കാർക്കും അറിയാം. പിന്നെ ഫാമിലി ഫ്രണ്ട്ലി ആക്ടിവിറ്റീസ് അവിടെയുണ്ട്. ലോക്കൽ ഹണി നല്ല പോലെ അവിടെ കിട്ടും കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹണി പോയിട്ട് നോക്കിയെടുക്കാം. പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സൂ ഉണ്ട്, മിനി സൂ ആണ്. ആ ഒരു സൂവിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കുഞ്ഞു കുഞ്ഞു ഈ പറഞ്ഞ പോലെ അവർക്കൊക്കെ ഇങ്ങനെ തീറ്റ കൊടുക്കാനും ഒക്കെ തന്നെ പറ്റും കേട്ടോ. ആടും പിന്നെ ഈവൻ എനിക്ക് ഓറിക്സ് ഉൾപ്പെടെ സീബ്രാസ് ഉൾപ്പെടെ ഒരുപാട് ആനിമൽസ് ഒക്കെ ഉള്ള ഒരു മിനി സൂവും കൂടിയാണ്. അപ്പോൾ നോർത്ത് സിദ്ര സെദ്ര ഫാം. അപ്പൊ സെദ്ര ഫാം ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും സ്ട്രോബെറി പിക്കിങ്ങിന് വേണ്ടി പോകാൻ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഞാൻ കുറച്ച് മുമ്പ് പ്രോമിസ് ചെയ്ത പാട്ട് കേട്ടോ, പള്ളിച്ചിട്ടമ്പിയിലെ സോങ് വരുന്നു, ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ. ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station. Countdown started. ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
1: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
0: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കൊതിച്ചിട്ടും വിശക്കുന്നുണ്ടല്ലോ, അപ്പൊ കൊതിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്ന ആൾക്കാരുണ്ടോ? ഏ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടെ കൊതിപ്പിക്കാന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ ദിവസം തന്നെ ഒരു ഡിഷിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. റൊട്ടിശ്ശേരി ചിക്കൻ എന്ന് പറയുന്ന ചിക്കൻ. സോ ബേസിക്കലി ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്നും തുടങ്ങിയതാണെന്നാണ് പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പോലെ ഒരു ഓവനിലോ അല്ലെങ്കിൽ ഒരു വലിയ നല്ല തീ കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് അവിടെ ഒരു ഫുൾ ചിക്കനകത്ത് മസാലയൊക്കെ ഇങ്ങനെ പുരട്ടി അത് കഴിഞ്ഞിട്ടൊരു കമ്പിലോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ റൗണ്ട് ചെയ്ത് ഈ ഒരു തീ കൊണ്ട് നല്ല രീതിയിൽ നന്നായി വെന്ത് കിട്ടുന്ന ആ ചിക്കനിൽ തന്നെ കൊഴുപ്പും അല്ലെങ്കിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി അതിങ്ങനെ വെന്ത് കിട്ടുന്ന സംഭവത്തിനെയാണ് റൊട്ടിശ്ശേരി ചിക്കൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് തന്നെയല്ലേ നമ്മുടെ ഷവായി എന്ന്. ഞാനും വിചാരിച്ചു. അപ്പം ഷവായി ചിക്കൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇതിൻ്റെ തന്നെ ഒരു അഡാപ്റ്റേഷനാണ്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഈ ഒരു റൊട്ടിശ്ശേരി ചിക്കനിൽ റോസ്മേരിയും പെപ്രിക്കയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചത് അറബ്സിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും അറബ്സിൻ്റെ തന്നെ ഹെർബ്സ് യൂസ് ചെയ്യാനും അതിനകത്ത് കുറച്ച് കൂടുതൽ ഗാർലിക്കും നല്ലപോലെ ലെമൺ ജ്യൂസൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു വിഭവമാണ് ഷവായി ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷവായി ചിക്കൻ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവാം. എനിക്ക് തോന്നുന്നു കുറേയും കൂടി ഹെൽത്തി ആയിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഷവായി ചിക്കൻ കഴിക്കാമെന്ന് വിചാരിക്കും. കുറച്ച് മസാലയൊക്കെ കുറഞ്ഞ ഷവായൊക്കെ സെലക്ട് ചെയ്ത് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഈ ഷവായി ചിക്കൻ ഏറ്റവും അടിപൊളിയായിട്ട് കഴിക്കുന്ന ഏതെങ്കിലും സ്പോട്ടുകൾ നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം അയക്കണേ 5000097017ലേക്ക്. എനിക്ക് കുറേ സ്ഥലത്ത് പോയത് ഓർമ്മയിലുണ്ട്, പക്ഷെ ഞാൻ പൊതുവേ ഷവായി ചിക്കൻ കഴിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് വെച്ചിട്ട് ഓ ഇന്ന സ്ഥലത്ത് അടിപൊളിയാണെന്ന് പറഞ്ഞു തരാൻ എനിക്ക് പറ്റൂല. പക്ഷെ ഞാൻ കുറേ സ്ഥലത്ത് പലർക്കും ഷവായി ചിക്കൻ മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തപ്പി പിടിച്ച് പോയിട്ടുണ്ട്. അത് മാത്രമേ എനിക്കറിയുള്ളൂ. എനിവേ, ഈ ഒരു ഷവായി ചിക്കൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ റൊട്ടിശ്ശേരി ചിക്കൻ്റെ ഇതിൽ നിന്നും അഡാപ്റ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. ദിസ് ഈസ് ബേസിക്കലി ഒരു വലിയ ഫീസ്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒറ്റടിക്ക് ഒരു ഫുൾ കോഴീനെ ചുട്ടെടുക്കുന്ന പോലെയൊക്കെയാണ് ഇവർ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് തുടങ്ങിയത്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതിലേക്ക് ഷവായിലേക്കും കൂടി അഡാപ്റ്റ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. മനാഫ് അപ്പോഴേക്കും ദാ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. സെഞ്ചുറി എന്നാണ് ഉദ്ദേശിച്ചത്, ഭയങ്കര സ്പെല്ലിംഗ് ആയിപ്പോയല്ലോ. പക്ഷെ എനിക്ക് മനസ്സിലായി സെഞ്ചുറി ആണെന്നുള്ളത്. ശരിയാണ്, സെഞ്ചുറിയിൽ പോയിട്ട് കഴിക്കാനായിട്ട് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ബേൺ നൈറ്റ്, യെസ്, മത്താർ കദീമിൽ സെഞ്ചുറി, ബേൺ നൈറ്റ് മുന്തസ, ഇവിടെ രണ്ടിടത്ത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഷവായി കഴിച്ചിട്ടില്ല, ഞാൻ ബാർബിക്യൂ കഴിച്ചിട്ടുള്ളത്. എനിവേ, ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ട് ഷവായിക്ക് വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ളത്. ഈവൻ എനിക്കൊന്നു മത്താറിൽ തന്നെ ഒരു ഷവായി എന്ന് പറയുന്ന ഒരു കട തന്നെ ഇല്ലേ? യെസ്, ഉണ്ട്, ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, നമ്മൾ ടീ ടൈമിൻ്റെ അടുത്തായിട്ട് ഇവൻ അവിടെയും കിട്ടാറുണ്ട്. ഇങ്ങനെ കുറേ ഈ ഷവായിക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് ഈവൻ അറബ്സ് ഷോപ്സ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയും കുറേ സ്ഥലങ്ങളുണ്ടാവും. സോ ബേസിക്കലി ഷവായി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു മെസ്സേജ് മീ റൈറ്റ് നൗ 5000097ലേക്ക്. നമുക്ക് എം ജി ശ്രീകുമാർ പാടിയൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ച് വന്നാലോ? ആ വരുമ്പോൾ എനിക്കൊരു സ്വീറ്റ് ഡിഷിൻ്റെ ഒരു റെസിപ്പിയും പറഞ്ഞു തരാനുണ്ട്.

0: Home delivery. മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
1: ബിരിയാണി മഖാനി, യെസ്, BMR-ലെ ബിരിയാണി സൂപ്പർ ആയിരുന്നു എന്ന്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു കോളർ വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോളർ മിർസ, യെസ്, മിർസയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാനാണ് ഇപ്പം മൂടുന്നുണ്ടെങ്കിൽ നേരെ പോയിക്കോട്ടോ നമ്മുടെ ബിരിയാണി മഖാനി റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ ആ ഒരു ടൈമിൽ കൊണ്ട് നമുക്ക് ഇവിടുത്തെ ഇന്നത്തെ ഒരു ടേസ്റ്റ് ഓഫ് ദി അവറിലേക്കും കൂടി കടക്കാം.
2: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ
0: BMR പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
1: ഇത് നമുക്ക് സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ ബിരിയാണി മഖാനിയിലേക്ക് പോകുമ്പോൾ ആസ്വദിക്കുന്ന പോലെ ചെറുതായിട്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക്, പക്ഷേ സമ്മറാണ്, അതിൻ്റെ കൂട്ടത്തിൽ തൊണ്ട പ്രശ്നമാകുമോ അല്ലെങ്കിൽ സ്വീറ്റ് അധികമാകുമോ എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാംഗോ മലായിയെ കുറിച്ചിട്ട് പറഞ്ഞാലോ. വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും. രണ്ട് മാംഗോ എടുക്കുക, ഒരു കപ്പ് ഫ്രഷ് ക്രീം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് മലായി തന്നെ എടുക്കാം. പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഹണിയും കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ നന്നായി ചോപ്പ് ചെയ്തിട്ടുള്ള പിസ്ത ആണെങ്കിൽ പിസ്ത, പിന്നെ ആൽമണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം. എന്നിട്ട് കുറച്ച് സാഫ്രണിന്റെ സ്റ്റാൻഡും കൂടെ എടുത്തതിന് ശേഷം കുറച്ച് റോസ് വാട്ടർ വേണമെങ്കിൽ ഓപ്ഷനിലാണ്. ഇത്രയും മാത്രം മതി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫ്രഷ് ക്രീം ആണെങ്കിലും മലായി ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് നന്നായിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത് ചില്ലി ചെയ്തെടുക്കാനായിട്ട് മറക്കരുത്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് ഒരു മാംഗോ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് പ്യൂരെ പോലെ സെറ്റ് ചെയ്തെടുക്കുക, ഒരെണ്ണം ചോപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു ഷുഗറിൻ്റെ ആ ഒരു ഫീല് കിട്ടുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി വിസ്ക് ചെയ്യണം. എന്ത്, മലായി. മലായി വിസ്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഹണിയും അതുപോലെ തന്നെ ഈ ഒരു ഏലക്കാപ്പൊടിയും അതുപോലെ റോസ് വാട്ടറും യൂസ് ചെയ്യുകയാണെങ്കിൽ അതും കൂടി ഇടാൻ മറക്കരുത്. നല്ല ക്രീമി ടെക്സ്ചറിലേക്ക് ആയതിനു ശേഷം അതിലേക്ക് പതിയെ ഈ ഒരു മാംഗോ പ്യൂറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഓവർ മിക്സ് ചെയ്യാതിരിക്കാൻ ഒന്ന് സൂക്ഷിക്കുക. അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള മാംഗോസും കൂടി ഇട്ടതിന് ശേഷം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ലെയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈമിൽ തന്നെ സാഫ്രോൺ സ്ട്രാൻഡും യൂസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി ലെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇട്ടതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മുടെ പിസ്തയാണെങ്കിലും ആൽമണ്ട് ആണെങ്കിലും ലെയർ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. ആ ഒരു നട്ട് നമുക്ക് ചെറുതായിട്ടൊരു ക്രഞ്ച് ഫീല് നമുക്ക് തരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നന്നായി റെഫ്രിജറേറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു വൺ അവർ എങ്കിലും ചെയ്യാതെ അത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. ആ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മാത്രമേ ഒരു ഒരു ഐസ്ക്രീം പോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സോ ഇന്നത്തെ ടേസ്റ്റ് ഓഫ് ദി അവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാംഗോ മലായി ആണ്.
2: Taste of the hour brought to you by
0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14884.
1: അപ്പോൾ ബിരിയാണി മഖാനി വിശേഷങ്ങളൊക്കെ പറഞ്ഞ ടേസ്റ്റ് ഓഫ് ദി അവർക്ക് കഴിഞ്ഞ്, എനിക്കിത് വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുന്നു. ഹോം ഡെലിവറി ഇവിടെ ഇതാ തീരുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സിനിമാ വിശേഷങ്ങളൊക്കെ കേട്ട് ഒരു ഗെയിമൊക്കെ ഇട്ട് തിരിച്ചെത്താം കേട്ടോ. വൈകുന്നേരം 4 മണിയാകുമ്പോൾ.

0: ഹലോ എവരിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചലും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
5: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
6: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
5: June 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമു, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
7: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Matinee Classics.
3: Matinee Classics.

0: ഹായ്, ഞാൻ മണിയും പിള്ള രാജു.
1: മല മല മല കുഞ്ഞിന്റെ പേര് മല.
2: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
4: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
5: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
6: മാറ്റിനി ക്ലാസിക്.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാ സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
3: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
2: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
4: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
2: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
0: യു ആർ ലിസ്ണിംഗ്

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

എംടിയുടെ സ്ക്രിപ്റ്റിൽ ഒരു സിനിമ ചെയ്യാൻ കൊതിച്ച സംവിധായകനായിരുന്നു മണിരത്നം. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ മണിരത്നം, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മണിരത്നം സിനിമകളിലൂടെയാണ് നമ്മളുടെ ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു സമയം നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു മണിരത്നം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു എംടിക്കൊപ്പം ഒരു സിനിമ ചെയ്യണം എന്നുള്ളത്. അതിനായിട്ട് അദ്ദേഹം ഒരുപാട് പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ഒരു സിനിമ ചെയ്യാനായിട്ടുള്ള ഒരു ഫൈനൽ ഡിസിഷനിലേക്കൊക്കെ വരികയാണ്. ചർച്ചകളൊക്കെ കാര്യമായിട്ട് പുരോഗമിച്ചു. അങ്ങനെ കഥയ്ക്കൊപ്പം സിനിമയുടെ ബഡ്ജറ്റും കുറച്ച് വളർന്നു. അന്നത്തെ പ്രൊഡ്യൂസർ കുറച്ചൊരു ബുദ്ധിമുട്ട് പറഞ്ഞു, അത്രയും വലിയ രീതിയിലേക്ക് ആ പടം എത്തിക്കാനായിട്ട് സാധ്യമാകുമോ എന്നുള്ള കാര്യം പറയുന്നു. അങ്ങനെ ഒരു ബിഗ് ബജറ്റ് ചിത്രം മലയാളത്തിൽ ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനും സംവിധായകനും ബോധ്യമായി. അതോടുകൂടി എംടി മണിരത്നം ചിത്രം എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം നടക്കാതെ പോയി, ഉപേക്ഷിക്കപ്പെട്ടു. പാട്ടുകളൊന്നുമില്ലാതെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എംടിയുടെ സ്ക്രിപ്റ്റിൽ ഒരു ചിത്രം, അതായിരുന്നു മണിരത്നത്തിന്റെ ഒരു മോഹം. അത് സംഭവിച്ചില്ലെങ്കിലും അവരുടെ ചർച്ചകൾക്കിടയിൽ മറ്റൊരു ചിത്രത്തിന് തുടക്കം കുറിച്ചിരുന്നു. തമിഴിലെ തന്നെ മികച്ച സിനിമകളിൽ ഒന്നായി മാറിയ ആ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അത് ഏത് ചിത്രമാണെന്നറിയാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോളൂ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടു കൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
1: മോർണിംഗ് സവാരി,
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
3: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
6: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
7: Just feel like you're home.
8: This is Matinee Masha, only on
9: Radio Suno 91.7 FM.
8: Matinee Masha,
10: brought to you by Safari, world class shopping experience, Doha, Qatar.
11: And
3: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി.

മണിരത്നം സിനിമകളെ കുറിച്ച് സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ ചോദ്യം കൂടി. മണിരത്നം സംവിധാനം ചെയ്ത ഒരു മലയാള സിനിമയുണ്ട്, ഏതാണെന്ന് അറിയാമോ? മെസ്സേജിലൂടെ പറയാട്ടോ, 5000917 എന്ന നമ്പറിലേക്ക്. മണിരത്നം സിനിമകളുടെ ഭംഗി ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമ്മളൊക്കെ അത് കണ്ടുകൊണ്ടേ ഇരിക്കുന്ന ആളുകളാണ്. മാത്രമല്ല ആ സിനിമകളുടെയും അല്ലെങ്കിൽ ആ സിനിമകളുടെ പാട്ടുകളുടെയും അല്ലെങ്കിൽ ആ സിനിമകളുടെ രംഗങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത, എത്ര വർഷം കഴിഞ്ഞാലും അതിന് കൂടുതൽ ഭംഗിയാണ് നമുക്ക് തോന്നുന്നത്. അലൈപായുതയൊക്കെ ഓർത്തി ആ സിനിമയിലെ പാട്ടുകൾക്കും വിഷ്വൽസിനും ഒക്കെ ഉള്ള ഒരു ബ്യൂട്ടി എത്ര പറഞ്ഞാലും മതിയാവില്ല. പലപ്പോഴും സംവിധായകര് അവരാഗ്രഹിക്കുന്ന പോലെയുള്ള വിഷ്വൽസ് ലഭിക്കാനായിട്ട് കാത്തിരിക്കുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ കാലവർഷത്തിനായിട്ട് മണിരത്നം ഒരിക്കൽ കാത്തിരുന്നു, അത് നമ്മുടെ ധർമ്മടത്ത്. അലൈപായുതയിലെ രണ്ട് പാട്ടുകളുണ്ട്, സെപ്റ്റംബർ മാതം പിന്നെ എവനോ ഒരുവൻ എന്നുള്ള പാട്ട്. ഈ പാട്ടുകളെ ചിത്രീകരിച്ചത് അദ്ദേഹം കേരളത്തിലാണ്, കേരളത്തിലെ കണ്ണൂർ ധർമ്മടത്തിലാണ്. അതിനുള്ളൊരു പശ്ചാത്തലമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ധർമ്മടം ദ്വീപിലും വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് ഗസ്റ്റ് ഹൗസിലും ഒക്കെയാണ് ഈ സിനിമയുടെ ഷൂട്ട്, പാട്ടിന്റെ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ എവനോ ഒരുവൻ എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് മണിരത്നം ഉപയോഗിച്ചത് എഫക്റ്റുകളൊന്നും ആയിരുന്നില്ല. ആ പാട്ട് പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള രംഗങ്ങൾ ഒപ്പിയെടുക്കാനായിട്ട് മണിരത്നം നമ്മുടെ ഇവിടെ കാലവർഷം വരാനായിട്ട് ദിവസങ്ങളോളം കാത്തിരുന്നു. ഇപ്പൊ ഞാൻ ആ പാട്ടൊന്ന് കണ്ടു നോക്കുന്ന സമയത്ത്, ആ പാട്ടിന്റെ ഇടയ്ക്ക് മാധവൻ ഇങ്ങനെ അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഇടയ്ക്ക് മലയാളം ഡയലോഗുകളൊക്കെ ഉണ്ട് കേട്ടോ, അത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. മെഡിക്കൽ ക്യാമ്പ് എങ്കേന്നാണ് ചോദിക്കുന്നത്, അപ്പൊ പറയുന്നുണ്ട് അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോയി എന്നുള്ള മറുപടിയും കേൾക്കാൻ പറ്റും. ഏതായാലും ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് അലൈപായുതയിലെ മറ്റൊരു പാട്ടിലേക്കാണ്, പച്ചയും നിറമേ എന്നുള്ള പാട്ടുണ്ടല്ലോ, ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. ആ പാട്ട് കാണാനും കേൾക്കാനും ഒക്കെ, ആ പാട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് 25 ദിവസങ്ങളായിരുന്നു വേണ്ടി വന്നത്. അപ്പൊ കേൾക്കാം പച്ചയും നിറമേ.

0: ഓണത്തിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, ഞാൻ ഹരിശ്രീ അശോകൻ.
4: യു ആർ ലിസണിംഗ് ടു റേഡിയോ
3: സുനോ, ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
5: This is Madine Masha, only on
6: Radio Suno 91.7 FM.
7: Brought to you by Safari, world class shopping experience, Doha, Qatar, and
8: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

എം ടി വാസുദേവൻ നായരുടെയും മണിരത്നത്തിന്റെയും ചർച്ചകളിലൂടെ വന്ന ഒരു ചിത്രം. എം ടിയുടെ ഐഡിയ ആയിരുന്നു ഈ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതായത് തമിഴ്നാട്ടിലെ സിനിമയും രാഷ്ട്രീയവും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഒരിക്കലും എം ടി ഇങ്ങനെ വളരെ കാര്യമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞു വരുന്ന സിനിമ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാത്ത സവിശേഷമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തമിഴകത്തെ സിനിമയും രാഷ്ട്രീയവും ഒക്കെ അന്ന് എം ടി ശ്രദ്ധിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഒരു സിനിമയോ നോവലോ ഒന്നും ചെയ്യാൻ ആരും തയ്യാറാകാത്തത് എന്നുള്ള കാര്യം അദ്ദേഹം മണിരത്നത്തോട് ചോദിച്ചു. അത്തരം ഒരു സിനിമ ചെയ്യാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ പിറന്ന സിനിമയാണ് ഇരുവർ എന്നത്. നമ്മുടെ ലാലേട്ടിന്റെയും പ്രകാശ് രാജിന്റെയും ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്നായി മാറിയ സിനിമ കൂടിയായിരുന്നു തമിഴിൽ ഇരുവർ. തമിഴിൽ പിറന്ന ഒരു ക്ലാസിക് ചിത്രമെന്ന് തീർച്ചയായിട്ടും നമുക്ക് ആ സിനിമയെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ആനന്ദൻ, തമിഴ് സെൽവൻ ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെയായിരുന്നു ആ സിനിമയുടെ സഞ്ചാരം. ഇരുവർ എന്ന സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് സന്തോഷ് ശിവൻ, എ ആർ റഹ്മാൻ ഈ രണ്ട് പേരുകൾ പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സന്തോഷ് ശിവന്റെ ആ ഒരു ഫ്രെയിമുകളുടെ ആ ഒരു ഭംഗിയും ഒക്കെ സിനിമയെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മണിരത്നം സിനിമകളെ കുറിച്ച് പറഞ്ഞു വരുന്ന സമയത്ത് ഒരു സിനിമയുടെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് മണിരത്നം അദ്ദേഹം കേരളത്തിലെ കാലവർഷത്തിനായിട്ട് കാത്തിരുന്നൊരു കഥയുണ്ട്. അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അതിനു മുൻപായിട്ട് ഇരുവർ മൂവിയിലെ പാട്ട്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
1: Adi, ende birthday celebration ende chelavu ende.
2: Samsamindu mandi mandi.
3: Uff. ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum aavashyamayathellam oruki Daiso.
12: Daiso, let's make every outing unforgettable.
13: And
14: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
0: This is Matine Marsha, Matine. Only on
1: Radio Suno 91.7 FM.
0: Brought to you by
15: Safari, world-class shopping experience, Doha, Qatar.
0: And
16: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.

0: മടരക്തം സിനിമകളോടുള്ള നമ്മളുടെ ഒരു ഇഷ്ടത്തെ കുറിച്ചാണ് ഇന്ന് മാറ്റിനി മാഷപ്പിൽ സംസാരിച്ചു വന്നത്. അതിന്റെ കൂട്ടത്തിൽ ഞാനൊരു ചെറിയ ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മടരക്തം സംവിധാനം ചെയ്തൊരു മലയാളം സിനിമയുണ്ട്, ഏതാണെന്ന് അറിയാമോ എന്ന്. അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ, 5000917 എന്ന നമ്പറിലേക്ക്. മികച്ച കഥാപാത്രങ്ങളുമായി എത്തിയ മടരക്തം സിനിമയായിരുന്നു പൊന്നിയൻ സെൽവൻ 1 and 2, രണ്ടും നമ്മള് വളരെ ഇഷ്ടത്തോടുകൂടി ആസ്വദിച്ചു കണ്ട സിനിമയായിരുന്നു. PS1 സമയത്ത്, പൊന്നിയൻ സെൽവന്റെ ആദ്യ വേർഷൻ ഇറങ്ങിയ സമയത്ത് അതിന്റെ ഓഡിയോ ലോഞ്ച് ടൈമില് ഐശ്വര്യ റായ് മടരക്തത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുൻപ് ആ ഈ ഒരു ഓഡിയോ ലോഞ്ചിന്റെ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ കണ്ട സമയത്തേ വിചാരിച്ചിരുന്നു ഐശ്വര്യ സംസാരിക്കുന്നത് നമുക്കൊരിക്കൽ മാറ്റ്നിയിൽ ഇങ്ങനെ പ്ലേ ചെയ്യണം എന്ന് വിചാരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ദ ഐശ്വര്യ അന്ന് സംസാരിച്ച വാക്കുകൾ ദേ ഇങ്ങനെയാണ് കേട്ടോ.
1: എന്നോട് ഗുരു എപ്പോഴുമേ എനിക്ക് ഗുരുവാഹേ പങ്ക് ഓൾവേസ് ഓൾവേസ് ഓൾവേസ് മൈ ഗുരു സർ. Thank you so much for this opportunity yet again, for the privilege yet again, for the honor yet again to take me in as your student to work in your dream project, in your dream film, Poniyin Selvan. And thank you is not a word big enough to express my gratitude and my love for you. Thank you so much, Manigaru, yet again for taking me on board. And this is... has always been incredibly memorable.
0: മണിരത്നം എന്ന ഏറ്റവും മികച്ച ചലച്ചിത്രകാരൻ, അദ്ദേഹത്തിന്റെ വിശേഷങ്ങളായിരുന്നു ഇന്ന് മാറ്റിനിയിൽ നമ്മൾ സംസാരിച്ചു വന്നത്. കൂടെ ഒരു ചെറിയ ചോദ്യം കൂടെ ഉണ്ടായിരുന്നു അല്ലെ, അദ്ദേഹം സംവിധാനം ചെയ്തൊരു മലയാളം ചിത്രമുണ്ട്, ആ സിനിമയുടെ പേരറിയോ എന്ന് ചോദിച്ചിരുന്നു. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഉണരൂ എന്ന സിനിമയായിരുന്നു, 1984 ആ ചിത്രം റിലീസായത്. ആ ഒരു വിശേഷം കൂടി ഷെയർ ചെയ്തുകൊണ്ട് മാറ്റിനിയുടെ ഈ ഒരു മണിക്കൂറിൽ നിന്നും ഞാൻ ഗുഡ് ബൈ പറയുന്നു. ഇനിയും സിനിമാ വിശേഷങ്ങളുണ്ട്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-ൽ gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Hi, I'm Arjun Ashokan.
7: You're listening to
6: Qatar's favorite radio, Radio Suno 91.7. Kelki kettu kootu kuda.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ മൂന്ന് പേരുള്ളപ്പോൾ രണ്ടു പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

മഴവില്ല എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാറ്റിനി മാഷപ്പിലേക്ക് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ 91.7 FM. സ്റ്റുഡിയോ ക്ലോക്കൽ സമയം 3 മണി കഴിഞ്ഞ 10:18. അങ്ങനെ ഇതാ നമ്മളെ സിനിമാ ലോകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാനായിട്ട് പോവാണ്. ഒരു ഹിന്ദി ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ ട്രെയിലർ റിലീസായതിനു ശേഷം ഒരു സീക്വൽ, ആ സീക്വൽ ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി ഒത്തിരി വിശേഷങ്ങളാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ നസ്ലിൻ മൂവി വെയിറ്റ് ചെയ്തിരിക്കുന്ന മോളിവുഡ് ടൈംസ് എന്നുള്ള ആ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് നസ്ലിൻ്റെ ഒരു ബർത്ത്ഡേ ട്രീറ്റ് തന്നെ ആവാൻ പോവുകയാണ് ഈ ഒരു സിനിമ എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ആ ഒരു പ്രതീക്ഷകൾക്കൊക്കെ തന്നെ ആഡ് ഓൺ ആയിക്കൊണ്ട് ആദ്യത്തെ ആ ഒരു ട്രെയിലറും കാര്യങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുള്ള റിയാക്ഷൻസ് തന്നെയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ദെൻ എത്രത്തോളമാണ് ഇനി നമ്മളെ ആ ഒരു ചിത്രം സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ എക്സ്പെക്ടേഷൻസിന് ഒത്തു വന്നിട്ടുണ്ടോ ഇല്ലയോ ഇതൊക്കെ അറിയണമെങ്കിൽ ചിത്രം 5-ാം തീയതി റിലീസ് ചെയ്യുന്നു. ഇനി 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ചിത്രത്തിൻ്റെ വിശേഷങ്ങളും അതേപോലെ ടിക്കറ്റ്സും ദേ ഇവിടെ റെഡിയാണ്. ലക്കി വിന്നേഴ്സിന് ദാ ഇന്നും ഒരു ചോദ്യമായിട്ടാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ അവരെ കണ്ടുപിടിക്കാനായിട്ടുള്ള ആ ഒരു ഓട്ടത്തിൽ നിങ്ങളും കൂടെ കൂടും. ആരൊക്കെയായിരിക്കും ലക്കി വിന്നേഴ്സ്? നിങ്ങൾ കുറച്ച് പേരായിരിക്കും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ആ ഒരു സംശയത്തിന് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞുകൊണ്ട് ഒരു ചോദ്യവുമായിട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ ദാ ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് ഒരിക്കൽ കൂടി ഒരു ബ്യൂട്ടിഫുൾ ആഫ്റ്റർനൂൺ വിഷ് ചെയ്യുന്നു. മനോഹരമായിട്ടുള്ള പാട്ടുകളും ഒക്കെ ആയിട്ട് മാറ്റിനി മാഷബിൾ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is only on
0: Radio Suno 91.7 FM.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സോണ 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും അധികം ചർച്ചാ വിഷയമായി വരുന്നത് കോക്ടെയിൽ എന്നുള്ള ആ ഒരു സിനിമ, അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ പുറത്തിറങ്ങാൻ പോകുന്നത്. രശ്മിക മന്ദാന, കൃതി സനൻ, ഷാഹിദ് കപൂർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഹോമി അജാനിയ സംവിധാനം ചെയ്യുന്ന റൊമാൻറ്റിക് എന്റർടൈനർ കോക്ടെയിൽ 2 ട്രെയിലർ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ട്രെയിലർ കാണുമ്പോൾ എനിക്ക് എവിടേക്കോ തന്നെ പഴയ ഒരു ഹിന്ദി മൂവി, ഒരു ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള യേ ജവാനി ഹേ ദിവാനി വൈബ്സ് ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു ട്രയാംഗിൾ ലവ് സ്റ്റോറിയാണ് ചിത്രം നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ഇനി അതിൽ എത്രത്തോളം വ്യത്യസ്തതയുണ്ട്, എത്രത്തോളം എന്റർടൈനിങ് ആയിട്ടാണ് സംഭവം കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അവിടെ പേഴ്സണൽ നോട്ട് സ്റ്റാൻഡ് ഔട്ട് മാതിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രെയിലറിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്, ഫൺ ലവിംഗ്. ലെറ്റ് സീ ഹൗ തിങ്സ് ആർ ഗോയിങ് ടു ബി. ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് പ്രീതമാണ്, ആൻഡ് ഓൾസോ ശാന്തന കൃഷ്ണയാണ് ഛായാഗ്രഹണം. ചിത്രത്തെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് ചിത്രം എത്തും എന്നുള്ള ഒരു കാര്യമാണ് ആസ് ഓഫ് നൗ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. 2012 ആദ്യ ഭാഗം അല്ലെങ്കിൽ സീക്വൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന കോക്ടെയിൽ മൂവി ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് അതിന്റെ ഒരു സീക്വൽ ആയിട്ടാണ് ഈ ഒരു പാർട്ട് പുറത്ത് വരുന്നത്. ഫസ്റ്റ് പാർട്ട് എനിക്ക് തോന്നുന്നു അതിലുള്ള പാട്ടുകളൊക്കെ തന്നെ ഭയങ്കര ഹിറ്റായിരുന്നു. ആൻഡ് ഹോമി അജാനിയ തന്നെയാണ് ആദ്യ ഭാഗം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസിഫ് അലി ഖാൻ, ദീപിക പദ്കോൺ, ഡയാന പെന്റി എന്നിവരായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വലിയൊരു വെയിറ്റിംഗ് ഇല്ല, എന്തായാലും ഈ ഒരു ടീമിന് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ജൂൺ 19 നമുക്ക് എന്തായാലും ഈ ഒരു കാര്യം വ്യക്തമായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും. ലെറ്റ് സീ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ടു ഹാപ്പൻ. അപ്പൊ ആ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങൾ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈം കേട്ട് കേട്ട്.

0: 2026 June 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഹൈ എവ്രിവൺ, ദിസ് ഈസ് രഞ്ജൻ രാജ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എഫ് എം ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: Once again, welcome back. Radio Sun 91.7 FM. Matinee Mashup-ന്റെ ടൈമാണ്. സിനിമ ലോകത്തെ വിശേഷങ്ങൾ നമ്മൾ തുടങ്ങിയത് കോക്ടെയിൽ 2 എന്നുള്ള ചിത്രത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് മലയാളം സിനിമാ ഇൻഡസ്ട്രിയിലേക്ക്. ആൻഡ് വെൻ ഐ സേ അബൌട്ട് ദാറ്റ്, ഒബ്വിയസ്ലി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ വരുന്ന June 5 റിലീസാകാൻ പോകുന്ന മോളിവുഡ് ടൈംസ് എന്നുള്ള ചിത്രം തന്നെയാണ്. ആ ഒരു ചിത്രത്തിന്റെ ടിക്കറ്റ്സ് ഒക്കെ ലക്കി വിന്നേഴ്സിന് കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ക്വസ്റ്റ്യൻ. സോ ഹിയർ വി ഗോ. ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ ഹോം എന്ന സിനിമ 2021 പുറത്തിറങ്ങി. ഇത് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നസ്ലിൻ അവതരിപ്പിച്ച കഥാപാത്രം ഒരു ടെക് സാവി യങ് ബോയ് ആയിരുന്നു. എന്തായിരുന്നു കഥാപാത്രത്തിന്റെ പേര് എന്നുള്ളതാണ്. സോ ഒരിക്കൽ കൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. ഹോം എന്ന സിനിമയിൽ 2021 പുറത്തിറങ്ങുന്ന ഹോം എന്ന ചിത്രത്തിൽ നസ്ലിൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്, മുഴുവൻ പേര് ടൈപ്പ് ചെയ്ത് ഒന്ന് പെട്ടെന്ന് അയക്കുക. ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് മോളിവുഡ് ടൈംസ് എന്നുള്ള ചിത്രത്തിന്റെ ടിക്കറ്റ്സ് ആയിരിക്കും. So start sending your answers right now. 5000917 ലേക്ക്. ഞാൻ ദേ ലക്കി വിനേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് ഉത്തരം പോകുന്നോട്ടെ 5000917 ലേക്ക്. ഇത് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സനം, റേഡിയോ സനം 91.7 FM, Qatar's favorite radio station.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 എഫ് എം ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണർ 91.7 എഫ് എമ്മിൽ. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. അപ്പോൾ കുറച്ച് മുന്നേ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ദാ ഇപ്പോൾ ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നു. സോ വളരെ കുറച്ച് സമയമാണ് ഉണ്ടായിരുന്നത്, ഒരുപാട് പേര് തന്നെ ആൻസേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്കി വിന്നേഴ്സ് വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ പിക്ക് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ബട്ട് ദെൻ ഉത്തരത്തിലോട്ട് പോകാം. ചോദ്യം ഇതായിരുന്നു, അതായത് 2021 പുറത്തിറങ്ങിയ ഹോം എന്നുള്ള ആ ഒരു ക്രിറ്റിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ള ഫാമിലി ഡ്രാമ, ആ സിനിമയിൽ നസ്ലിൻ അവതരിപ്പിച്ച ക്യാരക്ടർ ഒരു വ്ളോഗർ ആയിട്ടുള്ള ടെക് സാവി ആയിട്ടുള്ള ഒരു ആളാണെന്നുള്ളത് നമുക്കറിയാം. ബട്ട് ആ ക്യാരക്ടർ നെയിം മൊത്തം പേരും പറയണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിയോണ്ട് ഡൗട്ട് നമുക്കിവിടെ ഒരുപാട് പേര് ഇൻബോക്സിൽ അയച്ച പോലെ തന്നെ, പക്ഷെ ഒത്തിരി പേർക്ക് മുഴുവൻ പേര് കിട്ടിയിട്ടില്ല. ചാൾസ് ഒലിവർ ട്വിസ്റ്റ് എന്നായിരുന്നു പേര്. അപ്പൊ ആ ഒരു പേര് കംപ്ലീറ്റ് ആയിട്ട് അയച്ചവരെയൊക്കെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അവരുടെ പേരുകളൊക്കെ തന്നെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലക്കി വിന്നേഴ്സ് ആരാണെന്ന് അറിയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ബട്ട് റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ പതിവായിട്ട് പറയുന്ന പോലെ ആ ഒരു കൺഗ്രാജുലേഷൻസ് കൂടി പറയുകയാണ്. കൺഗ്രാജുലേഷൻസ്. ഓൺ ദാറ്റ് നോട്ട് ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. നാളെ ഒരുപാട് വിശേഷങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റിനി മാഷപ്പിൽ പുതിയ കഥകളുമായിട്ട് പുതിയ സിനിമ സ്റ്റോറീസുമായിട്ട് എത്തുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നു. ഞാൻ ഉണ്ടാവും കേട്ടോ 9:17 ഈവനിംഗ്സിൽ. അപ്പോൾ ഈവനിംഗ് ടൈം പാക്കലാം. സി ഓൾ, ടേക്ക് കെയർ, ബൈ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഗുഡ് ഈവനിംഗ് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ ദാ സമയം 4:06. ഈ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് വേണ്ടി കുറച്ചധികം ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ദാ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം തന്നെ ഒരാളുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് എങ്ങനെ അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാതിരിക്കും, അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കും, അത്രയും അധികം ഉണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ. എനിക്കത് കുറേ ഇപ്പോൾ ഓൾറെഡി നിസ പറഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലേക്ക് പോയേ പറ്റൂ, ബട്ട് സ്റ്റിൽ അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. നേരെ തിരിച്ച് അദ്ദേഹത്തെ കുറിച്ച് എന്തുമാത്രം നിങ്ങൾക്കറിയാമെന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇന്ന്. ഇന്ത്യൻ സിനിമയിലെ എക്കാലത്ത് ഇത് മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. മണിരത്നത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ടുഡേ ഇസ് ഹിസ് ബർത്ത്ഡേ, സോ ഹാപ്പി ബർത്ത്ഡേ ടു യു സർ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് കടക്കാം നമ്മുടെ ഗെയിം ടൈമിലേക്ക്. അപ്പൊ എപ്പോഴും സിനിമ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കഥ എന്ന് പറയുമ്പോൾ ഒരു ഒരു ഷോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു മണിരത്നം റെഫറൻസ് ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ആ ഫിലിമിനോട് ഇഷ്ടമുള്ള ഒരാൾ എടുത്ത് ചാടി ഇറങ്ങുമെന്ന്. എപ്പോഴും മണിരത്നം ഫ്രെയിംസിനും മണിരത്നം ഹീറോയിൻസിനും മണിരത്നം സ്ക്രിപ്റ്റിനും ഒക്കെ ഭയങ്കര ഡെപ്ത് ആയിരിക്കും. അതിനൊക്കെ തന്നെ കാരണം ദ വൺ ആൻഡ് ഓൺലി ദ പേഴ്സൺ ആണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയുള്ള ചില ആസ്പെക്റ്റുകൾ വെച്ചിട്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ ഗെയിം ടൈം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം പിടിച്ചോ, വളരെ സിമ്പിളാണ്. ആദ്യം നമുക്ക് BGM-ൽ നിന്ന് തുടങ്ങാം. ഞാൻ ആകെ 3 സിനിമകളെ എടുത്തിട്ടുള്ളൂ, വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ 3 BGM ഏതൊക്കെ സിനിമകളിലെയാണെന്ന് മെസ്സേജ് അയയ്ക്കുക 5000917-ലേക്ക്. പക്ഷേ ഞാൻ കൺസിഡർ ചെയ്യുന്ന കൂടുതലും വിളിച്ച് പറയുമ്പോഴായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിക്കാൻ മറക്കരുത്, 444-4917-ലേക്ക്. ഒരു ട്രൂ ഫിലിം ലവർ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു വിൽ നോ ഓൾ ദ മൂവീസ് ഓഫ് മണിരത്നം. അതുകൊണ്ട് തന്നെ ദാ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെ സിനിമകളാണെന്ന്.

കിട്ടിയോ? മൂന്നെണ്ണം കിട്ടിയോ? മൂന്ന് സിനിമകളും കിട്ടിയെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ 444-444-917 കേട്ടോ. 444-917 വേണം വിളിക്കാനായിട്ട്. വേഗം തന്നെ എന്താ പറയുക, കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞു തരിക. അതനുസരിച്ചിട്ടായിരിക്കും ഞാൻ സിനിമാ ടിക്കറ്റുകളും തരുന്നത്. നമ്മളുടെ നെസ്ലിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ ടിക്കറ്റുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ സിനിമാ ടിക്കറ്റ് വേണമെങ്കിൽ ഈ സിനിമകൾ ഏതാണെന്ന് പറയുക. 500-00-917 മെസ്സേജ് ആയിട്ടും വിളിക്കാൻ 444-444-917 എന്ന നമ്പറിലേക്കും ഡയൽ ചെയ്തോളൂ കേട്ടോ.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാ സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഹായ് നമസ്കാരം, ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

നല്ലൊരു ബിജിഎം ഇങ്ങനെ മിക്സ് ചെയ്ത് കേൾപ്പിച്ചപ്പോഴേക്കും ഒരുപാട് പേരുടെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നു, കുറച്ച് പേരുടെ കോൾസും വന്നു. ഞാൻ ചില കോൾസൊക്കെ മിസ്സായി പോയിട്ടോ, എന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. സോ ബേസിക്കലി ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഓൾ ടൈം ഫേവറേറ്റ് മണിരത്നം, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ചില ബി ജി എംസ് ആണ് ഇങ്ങനെ ചോദ്യമായിട്ട് ആദ്യം ഞാൻ ചോദിച്ചത്. അപ്പൊ ആ ഒരു ആൻസറിലേക്ക് തന്നെ നമുക്ക് പോകാം. സോ ബേസിക്കലി ഫസ്റ്റ് പ്ലേ ചെയ്ത ചോദ്യം അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ബേസ് ആ ഒരു മൂന്ന് പീസസ് ഓഫ് ബി ജി എംസ് ഇതൊക്കെയാണേ.

0: അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ക്വസ്റ്റിനുള്ള ആൻസേഴ്സ് മെസ്സേജിലൂടെ ഒരുപാട് വന്നിട്ടുണ്ട്. എല്ലാവരും അയച്ചത് റൈറ്റ് ആൻസർ ആണെന്ന് താനും, പക്ഷെ ചിലർക്ക് മൗനരാഗവും നായകനും തമ്മിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയിട്ടോ, കുഴപ്പമില്ല. ചിലരുടെ റൈറ്റ് ആണത്, ചിലർക്ക് തെറ്റായിപ്പോയി. പക്ഷെ ബാക്കി രണ്ട് സിനിമകളും പെട്ടെന്ന് തന്നെ കിട്ടി. ഇനി ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ചില കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് ടൈം കിട്ടിയില്ല. ബിക്കോസ് ഒരാളുടെ അത്രയും സ്നേഹം അത്രയും സന്തോഷം എൻ്റെ കൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ഈ ഒരു പാട്ടുകളൊക്കെ തന്നെ കേൾക്കുമ്പം ഭയങ്കരമായിട്ട് സന്തോഷം വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ തന്നെ ഇതാ നമുക്ക് വേണ്ടിയിട്ട് കോളിലേക്കും കണക്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആരാ നോക്കാം.
1: റീജൻസി ബേസിലെ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രൈവറാണ്. റെന്റ്
0: കാർ. ഓക്കെ ഓക്കെ.
1: എന്റെ പേര് അബ്ദുൽ സലാം. എനിക്ക് മണിരത്നത്തിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര, പക്ഷേ ഫിലിമിന്റെ പേരൊന്നും മനസ്സിൽ വരുന്നില്ല സന്തോഷം കൊണ്ട്. ഈ മൂന്ന് പാട്ടിന്റെ ആ മ്യൂസിക് കേട്ടില്ലേ നിങ്ങൾ, അത് ഭയങ്കര ഇതായി കേട്ടോ. ആ ടൈമിൽ വെച്ച് ഞാനൊരു വർക്ക് കഴിഞ്ഞ് വരുമ്പോ പെട്ടെന്ന് റേഡിയോ ഓൺ ആക്കിയതാണ് ഇത് കിട്ടിയത്. അതുകൊണ്ട് ഒന്നും പറയാനില്ല, അതിനൊരു സന്തോഷത്തിന് വിളിച്ചതാണ്. അതൊരു ഇഷ്ടമുണ്ട്. ഞാനൊരു മലയാളി, പക്ഷെ എനിക്ക് തമിഴ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തമിഴ്നാട്ടിലെ എ ബി സ്റ്റുഡിയോത്തില് ഓഫീസ് ബോയായിട്ട് പണിയെടുത്തതാണ് ഒരു സമയത്ത്.
0: എന്റെ വയസ്സില്
1: നാട്ടിൽ ശരിക്ക് ഞാൻ തലശ്ശേരിയാണ് ഉമ്മയുടെ വീട്. മലപ്പുറം സെറ്റിൽ ആയവനാണ്.
0: ഇവിടെ എവിടെയാണ് ഇപ്പൊ?
1: ഇപ്പൊ ഞാൻ റീജൻസി പ്ലീസ് രണ്ടേ കാറിലാണ് വർക്ക് ചെയ്യുന്നത്. 10 വർഷമായി.
0: അടിപൊളി. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അബ്ദുൾ സലാമിന് ആ പാട്ടിനോടുള്ള.
1: എത്രയോ വർഷത്തിന് ശേഷമാണ് ഇപ്പൊ വിളിക്കുന്നത്, സത്യം പറയട്ടെ. അതെന്തുകൊണ്ട്? അത് ഇഷ്ടം കൊണ്ട് വിളിച്ചേ കിട്ടി. എനിക്ക് വിളിച്ചപാടെ കിട്ടി.
0: എനിക്ക് ഭയങ്കര സന്തോഷം.
1: എനിക്ക് ഭാഗ്യമുണ്ട്, നിങ്ങൾക്ക് ഭാഗ്യം. എന്താ പറയുക, സന്തോഷത്തിൽ ഇന്ന്.
0: അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇങ്ങനെ തന്നെ പോട്ടെ സന്തോഷം, കേട്ടോ. അടിപൊളി ആയിട്ടിരിക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ.
1: താങ്ക് യു. ബൈ ബൈ. സീ യു.
0: ഹലോ.
2: ഹായ്, എന്റെ പേര് ആസാദ് ആണ്.
0: ആസാദ് പറയൂ.
2: ഫസ്റ്റ് വൺ അലൈപായിത് നായകൻ ബോംബെ.
0: ബോംബെ ഉറപ്പാണ്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനെ രണ്ട് കോൾ എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ടുള്ള കോൾസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ എല്ലാവരും റൈറ്റ് ആൻസേഴ്സ് ആണ് പറഞ്ഞത്. ബോംബെ, അലൈപായിത് ആൻഡ് നായകൻ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസേഴ്സ്. ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റനുമായിട്ട് ഞാൻ എത്താം. പക്ഷെ അതിന് മുൻപായിട്ടൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ബോംബെയിലെ തന്നെ ഒരു പാട്ടിലേക്ക് പോയാലോ. എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റ് ആണ് ചിത്രശേഷി പാടിയ ഈ ഒരു പാട്ട്. ഇതിനപ്പുറം വേറൊരു സോങ് ഇല്ല. നല്ല സൂതിങ് ആയിട്ട്, രസമായിട്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും നല്ല വരികൾ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മണിരത്നം സിനിമകളിലെ മറ്റൊരു ചോദ്യവുമായി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടെത്താം.

0: listening to.
1: Listening to.
0: Radio Suno. Radio Suno. Radio Suno 91.7 FM.
2: Qatar's happiness frequency.
3: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരി ഒക്കെ അടങ്ങുന്ന കോട്ടയം.
4: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
5: പിടിയും കോഴിയും ഫിഷ്മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
4: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമു, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽ ഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
6: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
7: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
8: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
7: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
9: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
7: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
10: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
11: ദിസ് ഈസ് മദീനേ മാഷ ഓൺലി ഓൺ
0: റേഡിയോ സുനോ 91.7 FM.
12: ബ്രോട്ട് ടു യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ ആൻഡ്
13: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്, 24 കാരറ്റ് ഗോൾഡ് 546 കതറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 503.50 കതറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 477.50 കതറിയാൽ, 18 കാരറ്റ് ഗോൾഡ് 412 കതറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ മെഡിക്കൽ സെന്റർ.
4: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
5: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: റോബിൻഹുഡിലെ പാട്ടാണ് നെക്സ്റ്റ് നമ്മൾ കേൾക്കാനായിട്ടിരിക്കുന്നത്. പക്ഷെ അതിനു മുൻപായിട്ട് മറ്റു ചില പാട്ടുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പാട്ടുകൾ മാത്രമല്ല, ഒരു വ്യക്തിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ

0: അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമാറ്റിക് മാജിക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില BGMs നമ്മൾ കേട്ടു. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദ വൺ ആൻഡ് ഓൺലി മണിരത്നം. മണിരത്നം മാജിക് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത മാജിക് തന്നെയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അടുത്തത് ഞാൻ വിചാരിച്ചു, പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡയലോഗുകളാക്കിയാലോ എന്ന് വിചാരിക്കുകയായിരുന്നു. അതും എളുപ്പത്തിൽ കിട്ടുമെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഇത് ഒന്നിൻ്റെ മറുപടിയായി അടുത്തത് വേറെ വേറെ സിനിമകളിലെ ഡയലോഗുകളാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് മനസ്സിലാവാൻ പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആൻസേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ, ഏതൊക്കെയാണ് സിനിമകളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, വേഗം മെസ്സേജ് അയക്കാം 5000997. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കഴിഞ്ഞില്ലേ. ഒന്നും കൂടി ശ്രദ്ധിച്ച് കേട്ടോ, അതിന്റെ ബാക്കിൽ ആ BGMs കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കേണ്ട, ഡയലോഗ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്നുകൂടി പ്ലേ ചെയ്ത് തരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. കിട്ടിയോ? കിട്ടിയെങ്കിൽ ഏതൊക്കെ സിനിമയാണോ കിട്ടിയത് വേഗം തന്നെ ഒന്ന് മെസ്സേജ് അയച്ചേ 5000997. വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചും പറയാം 4444917. എന്തായാലും എനിക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമകൾ തന്നെയായിരിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒന്നുകൂടി കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചത് കൊണ്ട് തന്നെ ഒന്നുകൂടി കേൾപ്പിക്കുന്നു
1: കേട്ടോ.
0: അപ്പൊ എന്തായാലും വേഗം തന്നെ മെസ്സേജ് അയച്ചോ 5000997. അപ്പൊ നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. പാട്ട് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അതിന്റെ ആൻസർ പറയാം കേട്ടോ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ 6-ാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

1987 ഒരു എപ്പിക് ക്രൈം ഡ്രാമ ഫിലിം എന്ന് തന്നെ പറയാം. മണിരത്നം ഡയറക്ട് ചെയ്തതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എക്കാലത്തെയും കമലഹാസന്റെ ഒരു ബെസ്റ്റ് മൂവി ഇൻ ഹിസ് ഡിറക്ഷൻ എന്നും പറയാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ശരണ്യ എന്ന് പറയുന്ന ഒരു നായികനെ ഫീച്ചർ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഡെബ്യൂ പടം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ശരണ്യ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് സിനിമകൾ, ഒരുപാട് അമ്മവേഷങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടെങ്കിലും പണ്ടത്തെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള നായിക തന്നെയായിരുന്നു. ആളുടെ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഫേസ് ഒക്കെ കാണാൻ പറ്റും ഈ ഒരു സിനിമയിൽ. അതിന്റെ കൂടെ തന്നെ ഈവൻ നമ്മുടെ ജനകരാജ് ഉണ്ടായിരുന്നു, കാർത്തിക ഉണ്ടായിരുന്നു, വിജയൻ, അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുള്ള, നാസർ ഉൾപ്പെടെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് നായകൻ എന്ന് പറയുന്നത്. എന്തായാലും ആ സിനിമയെക്കുറിച്ച് പറയുമ്പോഴേക്കും അതിലെ പാട്ടുകൾ, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, ഇപ്പം നമ്മളൊരെണ്ണം കേട്ട ഉൾപ്പെടെ നോക്കുമ്പോൾ ഇളയരാജ സംഗീതത്തിലുള്ള പാട്ടുകളാണ് എല്ലാം തന്നെ. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് സിനിമകളും ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹം ഇളയരാജ ഒരു കൈൻഡ് ഓഫ് മൂവീസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ആ ഒരു റേഞ്ച് ഓഫ് മ്യൂസിക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും അദ്ദേഹത്തിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു എ ആർ റഹ്മാൻ ഒരു കൈൻഡ് ഓഫ് ഫ്രഷ്നെസ് വേറൊരു രീതിയിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അതിലെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് സത്യത്തിൽ ഓ കാതൽ കൺമണി എന്ന് പറയുന്ന സിനിമ.

അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന്റെ ഓരോ മൂവീസും എടുത്തു പറഞ്ഞാൽ അതിലെ ഓരോ ഷോട്ടുകൾ ഉൾപ്പെടെ നമ്മുടെ ഒക്കെ തന്നെ മനസ്സിലുണ്ടാവും. അതുപോലെ മനസ്സിൽ നിൽക്കുന്ന ചില ഡയലോഗുകളും ഉണ്ട്, അത് തന്നെയാണ് ഞാൻ കുറച്ചു മുമ്പ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സത്യല്ലേ, സത്യത്തിൽ ആ ഒരു നായകൻ മുതൽ ദളപതി വരെ, അല്ലെങ്കിൽ അതിനുശേഷം ആ ഒരു ക്ലാസിക് ഇറ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഓരോ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചും അല്ലെങ്കിൽ ഓരോ കാലത്തിനനുസരിച്ചും സഞ്ചരിച്ചിട്ടുള്ള ഒരു ഡയറക്ടർ എന്നും കൂടി പറയാൻ പറ്റും. എൻഡിങ് വിത്ത് ഓ കാതൽ കൺമണി ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഒരു എപ്പിക് ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ റീക്രിയേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് പൊന്നിയൻ സെൽവൻ എന്നുള്ള രീതിയിൽ ഒരു രണ്ട് പാർട്ടായിട്ട് ഇറക്കിയിട്ടുള്ള അത്രയും വലിയൊരു ലെജൻഡറി ഡിറക്ടറിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഇത്രയധികം സിനിമകളിൽ നിന്ന് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ഇതിൽ കൂടുതൽ എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു യുനോ ഗെറ്റ് ടു ഹിസ് വർക്ക് ആൻഡ് ഗെറ്റ് ഈച്ച് ആൻഡ് എവറിഥിങ് ബിക്കോസ് അത്രയും മനോഹരമാണ് എല്ലാ ഡയലോഗുകളും, അത്രയും മനോഹരമാണ് എല്ലാ BGMs. എന്തായാലും ഈ ഡയലോഗ്സ് ഏതൊക്കെ സിനിമയിലാണെന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അലൈപ്പായുതയും അതുപോലെ ഇരുവറും പിന്നെ ഓ കാതൽ കൺമണിയും ഇത് മൂന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാവും ഈ മൂന്നെണ്ണം. പക്ഷെ ഇതിനിടയിൽ ചില സിനിമകളുണ്ട്. സ്റ്റാർട്ടിംഗ് വിത്ത് റോജയിലെ ഡയലോഗാണ് ആദ്യം നിങ്ങൾ കേട്ടത്, റോജ. അത് കഴിഞ്ഞിട്ട് അലൈപ്പായുതേ, അത് കഴിഞ്ഞിട്ട് കാറ്റുവെളിയിടേ എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗായിരുന്നു. അത് കഴിഞ്ഞിട്ട് PS1ലെ അതേ ഷോട്ട്, അതേ രസകരമായിട്ടുള്ള സിനിമോട്ടോഗ്രാഫിയിൽ നേരെ ആ ഒരു സിമിലർ സാധനം പ്രകാശ് രാജിൻ്റെ വോയിസിൽ തന്നെ ഇരുവറിലേക്ക് പോയി. അതാണ് അതിൻ്റെ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഓ കാതൽ കൺമണി, ഇത്രയും സിനിമകളായിരുന്നു. അങ്ങനെ ടോട്ടലി 6 സിനിമകളിലെ ഡയലോഗുകളാണ് ഞാൻ കേൾപ്പിച്ചത്. അതിൽ കുറേ പേർക്കൊക്കെ 3 പറയാൻ പറ്റി, ബാക്കിയുള്ളവരൊക്കെ മാക്സിമം ശ്രമിച്ചു. അത്ര എനിക്ക് പറയാനുള്ളൂ, കാരണം പെട്ടെന്നായിരുന്നല്ലോ ഡയലോഗുകൾ. നിങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ മിക്സ് ചെയ്തതന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിനെ പോലെ ഒരു ലെജൻഡറി ഡിറക്ടറിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് നമുക്ക് എൻഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകണ്ടേ. കുറച്ച് മുമ്പ് പ്ലേ ചെയ്ത ആ ഒരു പാട്ട്, ദാ മൈ ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞ് ഇവിടെ മെസ്സേജും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഐ എം ജസ്റ്റ് ഗോയിങ് ടു പ്ലേ ദാറ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദാ ഇവിടെ മാറ്റിനി മാഷപ്പ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ കൂടെ സന്ദീപ് ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ 917 evenings കേൾക്കാൻ മറക്കണ്ട. അപ്പൊ ടാറ്റാ, ബൈ, ഗുഡ് ഈവനിങ് എവരിവൺ.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
4: Powered by
5: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
6: In association with
7: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
9: Daiso, let's make every outing unforgettable.
10: And
11: Marza Hypermarket, be fresh, be you. Visit your nearest store today.
12: Good evening, good evening, listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഇവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഇത് അഷ്ടമി ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്ത് പോകുമ്പോൾ ഈവനിങ് വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ ആ ഒരു ചായപടിയായിട്ട് ഞാനും ദേ കൂടെ വരാനായിട്ട് റെഡിയാണ്. ഓൺ ദാറ്റ് ഡ്രൈവ് ഓൺ 917 ഇവനിങ്സ്. ഏറ്റവും അധികം ചില ദിവസങ്ങൾ നമുക്ക് തോന്നാറില്ലേ, ഇന്നത്തെ ദിവസം ലൈഫിലെ ഏറ്റവും മോശപ്പെട്ട ഒരു ദിവസമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. സംതിങ് ഓ ദി അതർ, അവിടെ ഇവിടെയായിട്ട് നമുക്കൊരു ബ്ലാങ്ക്നെസ് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ഔട്ട് ഓഫ് എ ഫിയർ. അപ്പോൾ മനസ്സിലുണ്ടാവുന്ന പേടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ഈ പറഞ്ഞ പോലത്തെ ബ്ലാങ്ക്നെസ് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഏതെങ്കിലും പേടി മനസ്സിന് അല്ലെങ്കിൽ നമ്മളെ വല്ലാണ്ട് അലട്ടുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള അവരുടെ കൂടെ പോയി കുറച്ച് നേരം മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ഇഷ്ടപ്പെട്ടവരുമായിട്ട് സംസാരിക്കാനായിട്ടുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാക്കി തരാൻ ഈ ഒരു ഈവനിങ്ങിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരും നമുക്ക് പ്രിയപ്പെട്ടവരും ഒക്കെ ആയിട്ട് ഒരു ചായ കുടിക്കാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കൂടെ ഞാനും ജോയിൻ ചെയ്യും നിങ്ങളുടെ കൂടെ ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ലൂടെ. ഒരുപാട് നല്ല പാട്ടുകളും കുറേയേറെ ഫൺ ഫാക്റ്റുകളും ഒക്കെ ആയിട്ട് അപ്ഡേറ്റ്സ് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് വിഷ് ചെയ്യാണ്. എവിടെ ഗുഡ് ഈവനിങ് വിഷസ് എനിക്കുള്ളത്? ഇങ്ങ് പോകുന്നോട്ടെ 5000-00917-ലേക്ക്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ അയക്കുന്ന വിഷസും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്. അതിൻ്റെ കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അയക്കുന്ന ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ അതും അയച്ചു തുടങ്ങിക്കോളൂ. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 9 മിനിറ്റും 58 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഹായ്, ഞാൻ മാല പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണോ 91.7 എഫ്എമ്മിൽ 917 ഇവനിംഗ്സ് എന്ന ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 17:47. അങ്ങനെ ബ്യൂട്ടിഫുള്ളി ദാ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ ദിവസം നമ്മളിങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഷോപ്പിംഗ് ഐഡിയാസ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് മേടിച്ചാൽ മതി. വൈ ബിക്കോസ് എല്ലാ മന്തും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കോസ്റ്റ് കട്ടിങ് എവിടെയെങ്കിലുമൊക്കെ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദ റൈറ്റ് ടൈം വി പേ വേ ഫോർ സേവിങ്സ് ആസ് വെൽ. അപ്പോൾ സേവിങ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഖത്തറിലേക്ക് ആദ്യമായിട്ട് എത്തുന്ന പുതിയ ജോലിയൊക്കെ ആയിട്ട് എത്തുന്ന മലയാളീസ് ഔട്ട് ദെയർ, നോട്ട് ജസ്റ്റ് മലയാളീസ്, എവരിബഡി ലിസണിംഗ് ടു മീ റൈറ്റ് നൗ, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ഇവിടെ എത്തിയേക്കുന്നത് ഇസ് ഒബ്വിയസ്ലി ഫോർ എ റീസൺ. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടായിരിക്കും ഇങ്ങോട്ട് വണ്ടി പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇങ്ങടേക്ക് വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ തന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറ്റേണ്ടത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളല്ലേ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു പോയി കാണും. ബട്ട് ദെൻ ഒബ്വിയസ്ലി പലപ്പോഴായിട്ടൊക്കെ ഇതൊക്കെ ഓർമ്മിക്കാൻ ഒരു നല്ല സുഹൃത്ത് കൂടെ ഉണ്ടെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ദാ ആ സുഹൃത്ത് ഇസ് റെഡി റൈറ്റ് ഹിയർ. സോ നിങ്ങളുടെ ഡ്രൈവിൽ ഞാനും ദാ ഇതേപോലുള്ള ഒരുപാട് ഓർമ്മകളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് മേ ബി ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്ന ഒരു കാര്യം എൻ്റെ അടുത്ത് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്കഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഈവനിങ് മെസ്സേജസ് വന്നില്ലല്ലോ എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വിഷസ് ദേ വന്നുകൊണ്ടിരിക്കുകയാണ്. ശങ്കർ ഗുഡ് ഈവനിങ് വിഷസ് പറയുന്നു, നിതിൻ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്, വിജയൻ ഗുഡ് ഈവനിങ്, ആൻഡ് ഓൾസോ ഗോപി ഗുഡ് ഈവനിങ് വിഷസ് അറിയിച്ചിട്ടുണ്ട്. റോണി മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടി ഒരു ബർത്ത്ഡേ വിഷ പറയാമോ. പിന്നെ എന്താണ് റോണി, ഞാൻ അതിനല്ലേ ഇതേ കൂടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും റോണിയുടെ ആ ഒരു വിഷസിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. റോണി ഈസ് വിഷിംഗ് ബിജോയ്, ബിജോയുടെ ബർത്ത്ഡേ ആണ്. സോ ബിജോയ് ഖത്തറിലാണുള്ളത്, ബിജോയ്ക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. ആൻഡ് വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

അങ്ങനത്തെ ആ ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നുപോയ ഒരു കാര്യമാണ്, യെസ് ഇന്നത്തെ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചില്ല എന്ന് തോന്നുന്നു, വെള്ളം കുടിക്കാനായിട്ട്. യെസ്, സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിപ്പോൾ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും ഒക്കെ മനസ്സിലായി തുടങ്ങുന്നുണ്ട്. പക്ഷേ ബോഡിയിൽ നിന്ന് ലൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ കണ്ടൻറ്റ്, അത് നമുക്ക് എപ്പോഴാണ് എങ്ങനെയാണ് എത്രയാണെന്നുള്ളത് വലിയ നിശ്ചയമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കീപ്പ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നൊന്നുമില്ലായിരിക്കും, ബട്ട് ദെൻ ചായ കുടിച്ചിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ പോലും വെള്ളം ജസ്റ്റ് ഒരു സിപ്പ് എടുക്കാനായിട്ട് മറക്കണ്ട. നോട്ട് ജസ്റ്റ് എല്ലാ ഒന്നര ലിറ്റർ വെള്ളവും ഒരു സമയത്ത് കുടിക്കണമെന്നല്ല പറയുന്നത്, ബട്ട് ദെൻ ഓബ്വിയസ്ലി നമ്മൾ ആ ഒരു ടൈം കറക്റ്റായിട്ട് തന്നെ ബ്രേക്ക് ചെയ്ത് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അല്ല, ഉറപ്പായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേ ഹൈഡ്രേറ്റഡ്, ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യുവർ സ്കിൻ ആൻഡ് ഹെൽത്ത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ആ മനോഹരമായ മറ്റൊരു ട്രാക്കിലൂടെ പോകുമ്പോൾ, ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM. 917 evenings.

0: Future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
2: ഡൈസോ, let's make every outing unforgettable.
3: And
4: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
5: Welcome, welcome, welcome back once again. Radio Suno 91.7 FM 917 Evenings in the Time. Sandeep Anand Kude join cheyina the studio clock il samayam 5 mani kaniye 33 minutum 16 secondum. ലൈഫിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ ഇൻസ്റ്റൻസും തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു മിസ് ആരും വരുത്താൻ നിൽക്കണ്ട. ഏതൊരു ടൈമിലാണെങ്കിലും ഒരു ദിവസം 24 hours എപ്പോഴാണെങ്കിലും നമുക്ക് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് ദർ ഇസ് നോ മച്ച് ഓഫ് ടൈം സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇന്ന ടൈമിൽ തന്നെ കൊടുക്കണം അങ്ങനെയൊന്നും ചെയ്യേണ്ട. എല്ലായ്പ്പോഴും ആ ഒരു സർപ്രൈസ് എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേയ്സ്, നമുക്ക് സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം കൊടുക്കാണ്ട് എക്സ്പെക്ട് ചെയ്യാത്ത ദിവസം കൊടുക്കുന്ന സർപ്രൈസസ് കുറച്ചധികം തന്നെ സർപ്രൈസിങ് ആയിരിക്കും, സന്തോഷം കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ദേ ഇവിടെ കുറച്ചധികം വിഷസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മെസ്സേജ് ഉണ്ട്, അതേപോലെ തന്നെ നബീൽ ഗുഡ് ഈവനിങ് ആൻഡ് ആഷ് എന്ന അക്കൗണ്ടിൽ നിന്നും ആരാണ് മെസ്സേജ് അയച്ചേക്കുന്നത്? യെസ്, അർഷാദ് ആണോ? അംഷാദ്, ഓക്കെ. ഐറു അംഷാദ് ആൻഡ് അർമാൻ അംഷാദ് വിഷസ് പറയാമോ ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആഷ്, ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ പോകുന്നു. ഒരു ബർത്ത്ഡേ വിഷസ് പറയണം ഐറു അംഷാദ് ആൻഡ് ഓൾസോ അർമാൻ അംഷാദിന് വേണ്ടി. ട്വിൻസ് ആണ് അവർ, ട്വിൻസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് കൂടി പറയുകയാണ്. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

അങ്ങനെ ആ ഒരു സന്തോഷം ദേ നമ്മളിങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സന്തോഷത്തിലേക്ക് തന്നെയാണ് ഷഫീഖ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഷഫീഖ് ടി കെ മെസ്സേജ് അയച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഹായ് സുനോ, ഹലോ ഹലോ, സന്ദീപാണ് കൂടെയുള്ള ഷഫീഖ് ബ്രോ. എൻ്റെ പേര് ഷഫീഖ്. ഓക്കെ, എൻ്റെ പ്രിയ സഹോദരൻ നജീബ് ആൻഡ് ഓൾസോ വൈഫ് മുപ്സീന, അങ്ങനെ തന്നെയല്ലേ പേര് പ്രൊണൗൺസ് ചെയ്യുന്നത്, മുപ്സീനയ്ക്കും അതേപോലെ തന്നെ നജീബിനും അവരുടെ 12-ാമത് വിവാഹ വാർഷികം സെലിബ്രേറ്റ് ചെയ്യുന്ന ഇന്നത്തെ ദിവസം ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആ ഒരു വിഷസ് ഒന്ന് അറിയിച്ചേക്കണേ എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിഷസ് രണ്ടുപേർക്കും, നജീബിനും മുപ്സീനയ്ക്കും വേണ്ടി അടിപൊളിയൊരു വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടി പറയുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇന്ന് ഒരുപാട് സെലിബ്രേഷൻസ് നടക്കുന്ന ഒരു ദിവസമാണെന്ന് തോന്നുന്നു. നമുക്കത് ഒരുപാട് വിഷസ് വരുന്നുണ്ട്. പ്രശാന്ത് ബ്രോ, സുഖമാണോ? സന്ദീപ് ബ്രോയും ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, അവിടെ അങ്ങനെ ആണെന്ന് കരുതുന്നു കേട്ടോ. എൻ്റെ വൈഫ് ശരണ്യ ലക്ഷ്മി ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വിഷസ് കൂടി അറിയിക്കണം എന്നുള്ള വിഷയമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രശാന്ത് ബ്രോയുടെ വൈഫിന് ശരണ്യ ലക്ഷ്മിക്ക് വേണ്ടി ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷു കൂടി പറയുന്നു. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോനോ, ഹാപ്പി

അങ്ങനെ ആ ഒരു സെലിബ്രേഷന്റെ ഭാഗമാകാനായിട്ട് നമുക്കൊക്കെ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. മറ്റുള്ള ആൾക്കാരുടെ സന്തോഷത്തിൽ, ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് വരുന്ന സന്തോഷം എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഗൈസ്. അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷത്തിൽ, അവരുടെ ആ ഒരു ചിരിയുടെ കൂടെ ഭാഗമാകാനായിട്ട്, കാരണമാകാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ഇറ്റ്സ് എ വിൻ ഫോർ അസ്. അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും നല്ല നല്ല നിമിഷങ്ങൾ, നല്ല നല്ല ചിരികൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാ മനോഹരായ മറ്റൊരു ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. സന്ദീപാണ് കൂടെയുള്ളത്. ലോങ് വിത്ത് യുവർ ഡ്രൈവ് ഓൺ 917 ഈവനിങ്സ്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്, 18 ക്യാരറ്റ് ഗോൾഡ് 412 കത്തോറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 477.50 കത്തോറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 503.50 കത്തോറിയാൽ, ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 546 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM,
2: കത്താഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707. ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
4: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
2: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
2: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
0: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ 91.7 FM-ൽ. ദാ ഇനി നമ്മൾ പോകുന്നത് ഒരു ചെറിയ അപ്ഡേറ്റിലേക്കാണ്. ഈ ഒരു റിപ്പോർട്ട് കുറച്ച് ദിവസം മുന്നേ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ബദ്ധൻ ആ ഒരു അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് ആസ് വെൽ.
11: വെദർ റിപ്പോർട്ട് പവർഡ് ബൈ കഥ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്.
10: അങ്ങനെ ദാ കഥ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ ഹോട്ടർ ഡേയ്സ് ഓഫ് സമ്മർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. സോ ഐഡിയലി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ദിസ് ഇസ് ദ തേർഡ് ഹോട്ടസ്റ്റ് മന്ത്, മൂന്നാമത്തെ ഒരു ഹോട്ടസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ 2026 എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ക്ലൈമറ്റിക് ചേഞ്ചസ് ഒക്കെ വളരെ അധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. 1975 കഥയിലേക്ക് ഒന്ന് പോകുമ്പോൾ 21 degrees Celsius ആയിരുന്നു ജൂൺ എന്നുള്ള മാസം റെക്കോർഡ് ചെയ്തപ്പെട്ടത്. ജസ്റ്റ് ആലോചിച്ച് നോക്കണം, 21 degrees Celsius 1975. ബട്ട് ഓവർ ദ ഇയേഴ്സ് ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്തപ്പെട്ട വർഷമായിരുന്നു 2010. അത് ഓൾമോസ്റ്റ് 50 degrees Celsius 49.1 degrees Celsius ടു ബി എക്സാക്റ്റ് ആയിരുന്നു ആ ഒരു റെക്കോർഡിങ്ങിലേക്ക് വന്നത്. അങ്ങനെ ടെമ്പറേച്ചർ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൂടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടതായിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ലൈഫിലോട്ട് നമ്മുടെ ലൈഫ് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ട്, തുടക്കമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യവും കൂടി കഥ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ അപ്ഡേറ്റ് കൂടി പറയുന്നത്, നല്ല രീതിയിലുള്ള കാറ്റിന് സാധ്യതയുണ്ട്. രാവിലെ മോർണിംഗ് ടൈം ഒക്കെ തന്നെ കാറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ്ങർ ആയിട്ട് തന്നെ ഉണ്ടാവും. അത് കാരണം ചിലപ്പോൾ ഡസ്റ്റ്, ബ്ലോയിങ് ഡസ്റ്റും അതിൻ്റെ കൂടെ ലോ വിസിബിലിറ്റി ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി പറയുന്നു. രാത്രിയിലേക്ക് അടുക്കുമ്പോൾ ആ ഒരു കാറ്റിന്റെ സ്ട്രെങ്ത് കുറയും എന്നാണ് പറയുന്നത്.
11: വെദർ റിപ്പോർട്ട് പവർഡ് ബൈ കഥ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്.
10: അങ്ങനെ അതാ ആ ഒരു വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ ഇവിടെ ഒരാൾ ഒരു വിഷമം ഇങ്ങനെ പറയുന്നുണ്ട്. കുറച്ച് മുന്നേ ഞാൻ വിഷ് ചെയ്ത ആ ഒരു ബർത്ത്ഡേ വിഷ് ഒന്ന് മിസ്സായി പോയി എന്നാണ്, ചായക്കടയിലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ചായക്കടയിലാണെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ആ ഒരു വിഷസ് അറിയിക്കുകയാണ്. ആഷ് എന്ന അക്കൗണ്ടിൽ നിന്നുമാണ് വിഷസ് വന്നിരിക്കുന്നത്. സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഒരു ബർത്ത്ഡേ വിഷസ് പറയാമോ? യെസ് ഞാൻ പറഞ്ഞതാണ് ബദ്ധൻ. യെസ് ആ ഒരു ബർത്ത്ഡേ വിഷ് ഒരിക്കൽ കൂടി ഐരു അംഷാദ് ആൻഡ് ഓൾസോ അർമാൻ അംഷാദിന് വേണ്ടിയിട്ട് രണ്ടുപേർക്ക് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് കൂടെ ഒരു പ്രാവശ്യവും കൂടി ഇതാ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോലോ. ഹാപ്പി ബർത്ത്ഡേ.

ഖത്തറിലെ അപ്ഡേറ്റ്സും അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഞാനും റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ ചായ കുടിച്ച് ഉഷാറായിട്ടൊന്ന് ഹാപ്പി ആയിട്ടിരിക്കുക. ഹാവിങ് സെഡ് ദ ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio
1: Suno. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: 917 evenings.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

ഋതു എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ദാ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രാഹുൽ രാജ് പാടിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഒക്കെ കേട്ട് എങ്ങനെ പോകുന്ന സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ 6 മണി കഴിഞ്ഞ 6:17 ആവുന്നു. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. 917 ഈവനിങ്സിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ്, ഭയങ്കര കാം ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിട്ട് തോന്നുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നാത്ത, എന്നാൽ ഒരു ചായയൊക്കെ കുടിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന മഴയുള്ള ഒരു ദിവസം ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. എന്താണെന്നറിയില്ല, ചില വൈബൊക്കെ അങ്ങനെയാണല്ലോ. നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന നമ്മുടെ പെർസ്പെക്റ്റീവ്സും ചിന്തകളും ഒക്കെ തന്നെ വേറെ ആയിരിക്കും, ബിക്കോസ് വി ഓൾ ആർ യുണീക്ക്. അപ്പോൾ ആ ഒരു യുണീക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നതും അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതും വേറെ വേറെ രീതിയിലായിരിക്കും. ആ ഒരു രീതികളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നേരിടുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. നമുക്ക് എത്രയൊക്കെ തന്നെ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞാലും അറ്റ് വൺ പോയിന്റ് ദർ ഇസ് ഓൾവേസ് എ കണക്ട്. വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ് ഡോട്ട് കം ഓൺ. അപ്പോൾ ആ ഒരു കണക്ട് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ തിരിച്ചറിയുകയാണ്, ഓക്കെ ഐ ബി ഇൻ ദാറ്റ് പൊസിഷൻ, നമ്മൾ ആ ഒരു പൊസിഷനിലുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്നതും അത് തന്നെയായിരിക്കും എന്ന് ചിന്തിച്ചാൽ മാത്രം മതി പ്രശ്നങ്ങളൊക്കെ നമുക്ക് സൈഡിലോട്ട് മാറ്റി നിർത്താം. എന്തായാലും നമ്മുടെ ഫിലോസഫിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഖത്തറിൽ നടക്കാൻ പോകുന്ന എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സമ്മർ വിശേഷമാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ഹലാ സമ്മർ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇവൻ്റുകൾ ഖത്തറിലേക്ക് എത്തുന്നുണ്ട്. ആൻഡ് വൈബ്രൻ്റ് ലൈൻ അപ്പ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ഖത്തറിലെ എല്ലാ റെസിഡൻസ്, ഐ മീൻ റെസിഡൻസ് മാത്രമല്ല വിസിറ്റേഴ്സിനെയും എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് ഹലാ സമ്മർ ക്യാമ്പയിൻസിലേക്ക്. ഒത്തിരി വേൾഡ് ക്ലാസ് ആയിട്ടുള്ള സ്പോട്ടും എക്സിബിഷൻസും കൾച്ചറൽ പെർഫോമൻസസും ഫാമിലി ഫ്രണ്ട്ലി എൻ്റർടൈൻമെൻ്റ് ഒക്കെ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യം വരുന്നത് നമ്മുടെ മറിയാൽ പാർക്കിൽ വാട്ടർ തീം പാർക്കാണ്. സോ ഇഫ് യു ഹവ് നെവർ ബീൻ ദർ, ദിസ് ഇസ് വൺ സച്ച് എ മൊമെൻ്റ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചൂടത്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് മറിയാൽ വാട്ടർ ബീച്ച് എന്ന് പറയുന്നത്. വിസിറ്റേഴ്സിന് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള സമ്മർ എസ്കേപ്പ് കൂടിയായിരിക്കും മറിയാൽ വാട്ടർ പാർക്ക് നൽകാൻ പോകുന്നത്. സോ സമ്മർ സ്പ്ലാഷ് അവിടെ ആരംഭിക്കുന്നുണ്ട്. സോ ആ ഒരു സമ്മർ സ്പ്ലാഷ് ഇതുവരെ എന്താ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്തുള്ളൂ. ഫാമിലി ആയിട്ട് മാത്രമല്ല നമുക്ക് കൂട്ടുകാരായിട്ട് പോയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ സമയം മാറ്റിവെച്ച് നമ്മൾ അവിടെ മാക്സിമം സ്പെൻഡ് ചെയ്യാനുള്ള രീതിയിൽ അതിനൊന്ന് മൈൻഡ് സെറ്റാക്കി പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രോമിസ്, അവിടെ റിച്ച് ആയിട്ടുള്ള ഡൈവേഴ്സ് പ്രോഗ്രാംസ് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൾ ഇയർ അറൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമ്മർ ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും ഖത്തറിലെ ഇവൻസിന് യാതൊരു കുറവും വരാൻ പോകുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഖത്തറിൽ നമുക്ക് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന, മലയാളീസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഇവൻസ് കൂടിയുണ്ട്. ഇവൻസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലിറ്റിൽ മർമെയ്ഡിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ തിരിച്ചു വരാം. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഇപ്പോൾ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
0: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 13:48. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ഹായ്, നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുലോ. കേട്ട്

0: വചനങ്ങളിലൂടെ.
1: അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പെ.
4: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
1: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
1: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
7: ആകെ സെഡാണ് മോനെ.
8: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
6: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
9: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
10: 917 evenings. Welcome, welcome, welcome back once again. Radio Sono 91.7 FM. ഇത് 917 evenings ഇന്റെ ടൈം. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 29:05. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് അല്ലേ? ഭയങ്കര ശാന്തമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് കളേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വൈ? ബിക്കോസ് കുട്ടികൾക്കും അതേപോലെ തന്നെ യൂത്തിനായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് സമ ആക്ടിവിറ്റീസ് വരുന്ന ഒരു മന്താണ്. നോട്ട് ജസ്റ്റ് ദിസ് മന്ത്, ഇനി അങ്ങോട്ടുള്ള മന്ത്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാം. അതിലൊരു വൺ സച്ച് ഫാമിലി ആക്ടിവിറ്റിയാണ് ഞാൻ മെറിയാൽ പാർക്കിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാണ്ട് തന്നെ ദോഹ പ്ലെയേഴ്സിൻ്റെ പ്രൊഡക്ഷൻ്റെ അണ്ടറിൽ വരുന്ന ദ ലിറ്റിൽ മെർമെയ്ഡ് ഡിസ്നി മ്യൂസിക്കൽ തിയേറ്റർ ആണ് നടക്കുന്നത്. മെസ്സൈമറിൽ June 4 മുതൽ 20 വരെ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി 2 ദിവസം കൂടി ബാക്കിയുള്ളൂ ആ ഒരു ഇവൻറ്റ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലൈവ്ലി ഫാമിലി അറ്റ്മോസ്ഫിയർ. എപ്പോഴും അത് നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മാജിക്കൽ ജേർണി മ്യൂസിക്കൽ ഡിസ്നി മ്യൂസിക്കൽ തിയേറ്റർ വഴി നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ മെസ്സൈമറിൽ അവിടുത്തെ ദിസ് തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് June 4 മുതൽ 20 വരെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി പറയുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നൈറ്റ് ടൈം നമ്മൾ ഇനി കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. കാരണം രാവിലത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ചാൻസസ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈം ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ വീക്കെൻഡ് ഓൾസോ രാത്രി സമയമാണ് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ പല ഹോട്ടൽസിലും തന്നെ നമുക്ക് കാൻഡിൽ ലൈറ്റ് ഡിന്നേഴ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ മ്യൂസിക്കലി മ്യൂസിക് ഫാൻസിന് വേണ്ടിയിട്ട് ഒരുപാട് മ്യൂസിക്കൽ പെർഫോമൻസസ്, ഓർക്കസ്ട്രാസ്, എസ്പെഷ്യലി ഖത്താർ ഓപ്പറ ഹൗസ് ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ഇവൻ്റുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വാക്ക് ത്രൂ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത് കൂടാണ്ട് തന്നെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ യൂത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ ധനസമ്പ ക്ലബ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പ് വരുന്നുണ്ട്. June 22 മുതൽ August 31 ധന ക്ലബിലാണ് ഇത് നടക്കുന്നത്, അലോങ് സൈഡ് 321 നമ്മുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ഭാഗത്തായിട്ട്. ഇനി ഈവനിങ് ഒരു സ്റ്റോറി ടെലർ സെഷൻ നടക്കുന്നുണ്ട് ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയം ലൈബ്രറിയിൽ June 26. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്ന സമയവും കൂടിയാണ്. ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞു പോയത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ അറിയാണ്ട് പോയാൽ നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹോബീസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഈ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ ഒരു കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ടും ഇല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണെങ്കിലും ഒരുമിച്ച് ചെന്ന് ആഘോഷിക്കാൻ പറ്റിയ ഇവൻറ്റ്സ് തന്നെയാണ്. ഇനി ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഹോബീസ് ഒന്നും ഇല്ല, പ്ലാൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം ഒരു സുലൈമാനിയൊക്കെ കുടിച്ച് അതിൻ്റെ കൂടെ നല്ല ഉഴുന്നുവടിയും നല്ല മുരിഞ്ഞ പഴംപൊരിയൊക്കെ കഴിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പോൾ ആ പഴംപൊരിയുടെ കൂടെ സുലൈമാനിയുടെ കൂടെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടെ ആയാലോ. എന്താ ഒരു മനോഹരമായിട്ടുള്ള ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാട് കൂടെയുള്ളത് കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sunil.
0: Today's Go Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22. Only at Sky Jewelry.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 412 ഖത്തർ റിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 477.50 ഖത്തർ റിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 503.50 ഖത്തർ റിയാൽ ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 546 ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരി ഒക്കെ അടങ്ങുന്ന കോട്ടയം.
1: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
2: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
1: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമൂർ, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽ ഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
5: 500 മൈക്കുകളുടെ അടുത്ത് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
6: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണു 91.7 FM 917 ഈവനിങ്സ് ഇൻ ദ ടൈം ആണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. വിശേഷങ്ങളൊക്കെ തന്നെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക് അപ്ഡേറ്റിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. സോ ദിസ് ഈസ് 917 ഈവനിങ്സ്.
1: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
4: In association with
5: Commercial Bank, your future grows when your savings grows. Save more, dream bigger, win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.
0: Well, yes, അപ്പൊ ആ ഒരു ടെക് അപ്ഡേറ്റിലേക്ക് തന്നെയാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്കല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പല സാഹചര്യങ്ങളിലും. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുവരുന്നത്. അത് പറഞ്ഞു പോകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ടെക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന എന്തിലെങ്കിലുമൊക്കെ AI കണക്റ്റഡ് ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹാവ് ട്രെമെൻഡസ് എഫക്റ്റ് ഓൺ അസ് ദീസ് ഡേയ്സ് അല്ലേ. അപ്പോൾ അതിലൊന്നും ഒരു മാറ്റവും, പക്ഷേ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഏതൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് നോക്കിയാലും അതിൻ്റെ അകത്ത് വരുന്ന ജെനുവിനിറ്റി, ഓത്തൻറ്റിസിറ്റി ഓഫ് വാട്ട് വി ആർ സീയിങ്, നമ്മൾ കാണുന്ന ഓരോ കാര്യത്തിൻ്റെയും ഓത്തൻറ്റിസിറ്റി എത്രത്തോളം ഉള്ളതാണ്. ഇറ്റ് കുഡ് ബി സംതിങ് ദാറ്റ് ഇസ് കോൺട്രവേഴ്ഷ്യൽ, അത് എത്ര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പിക്ചറായിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം, നാളെ ഞാൻ ക്യാൻ ഫെസ്റ്റിവലിൽ ആ ഒരു ക്യാൻ റെഡ് കാർപ്പറ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, ഇന്നെനിക്ക് സ്വപ്നം കാണേണ്ട ആവശ്യമില്ല, നേരെ AI എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഒരു പിക്ക്, അതും ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് വരെ സെറ്റാക്കി തരും. പക്ഷേ ഈ പിക്ചേഴ്സൊക്കെ ഒരുപാട് പേര് ഡ്രോപ്പ് ഇൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒത്തൻറ്റിസിറ്റി നഷ്ടമാവുകയാണ്. ആരൊക്കെയാണ് ശരിക്കും ക്യാനിൽ പോയി എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അറിയാത്തൊരവസ്ഥയാണ്. ശരിക്കും അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഓരോ വ്യക്തികൾക്കും തന്നെ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഓത്തൻറ്റിസിറ്റി പരിശോധിക്കണം എന്നുള്ളത് സെക്കൻഡ്ലി അല്ലെങ്കിൽ ഒരു പ്രൈമറി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ദേർ ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് ടെക് അപ്ഡേറ്റ്. യെസ്, അപ്പോൾ നമ്മൾ ആ ഒരു ടെക് ടോക്കിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ഈ ഒരു പോയിന്റിൽ നമുക്ക് സ്പോട്ടിഫൈ കഴിഞ്ഞ മാസം കൊണ്ടുവന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു. അതായത് നമുക്ക് കഴിഞ്ഞ മാസമല്ല, എനിക്ക് തോന്നുന്നു കുറച്ചധികം നാളായിട്ട് തന്നെ സ്പോട്ടിഫൈ ഈ കാര്യത്തിൻ്റെ പുറകെ തന്നെയുണ്ട്. അവർക്ക് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള AI ജനറേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റും, അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ഇങ്ങനെ ഫ്ലഡ് ചെയ്തുകൊണ്ട് തന്നെ മ്യൂസിക് വോളിയംസ് ഓഫ് സിന്തറ്റിക് ട്രാക്സ് വന്നു പോകുന്നു. അപ്പോൾ ഈ ട്രാക്കുകളൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹ്യൂമൻ മനുഷ്യരുണ്ടാക്കിയ റിയൽ ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ AI ജനറേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് എത്രത്തോളമാണ് അത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് അവർ ചെറുതായിട്ടൊന്ന് മാറ്റം കൊണ്ടുവന്നത് വെരിഫൈയിങ് ബാഡ്ജ് ഇട്ടിട്ടായിരുന്നു. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും തന്നെ നമുക്ക് ഹ്യൂമൻ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഒരു വെരിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് എത്രത്തോളം ഒത്തൻറ്റിക് ആണ്, നമ്മൾ തന്നെയാണോ ഇത് ക്രിയേറ്റ് ചെയ്തത്, ഇനിയിപ്പോൾ എത്ര വലിയ മ്യൂസീഷ്യൻ ആണെങ്കിൽ പോലും ചെറുതായിട്ട് പോലും AI കോണ്ടന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് AI യൂസ് ചെയ്താണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, അപ്പോൾ ഏത് പോർഷൻ ആണെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വരും. പല മത്സരങ്ങളിലും തന്നെ ഇത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പോസിബിളി എനിക്ക് തോന്നുന്നത് പല വലിയ വലിയ ഓസ്കേഴ്സിലൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാം. കുറച്ച് നാൾ മുന്നേ ഈ കാര്യം പറഞ്ഞു പോയപ്പോൾ എനിക്ക് തോന്നുന്നു മാറ്റിനിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഓസ്കറിൽ വന്ന നിയമത്തിലും ഈ പറഞ്ഞതുപോലെ AI റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സ്ക്രിപ്റ്റ് പോലും എഴുതുന്നത് AI റിലേറ്റ് ചെയ്ത് AI ജനറേറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ അവരത് അംഗീകരിക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു മത്സര ഇനത്തിൽ കണക്കാക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മത്സര ഇനം ഓർ അവാർഡ് നൽകുന്ന ആ ഒരു കാറ്റഗറിയിൽ കണക്കാക്കില്ല എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒത്തൻറ്റിസിറ്റി നിലനിർത്താനായിട്ട് ഇതേപോലെയുള്ള പല AI എന്തോ മാറ്റി നിർത്തുന്ന, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ഇനി വരും. പലയിടത്തും ഒത്തൻറ്റിസിറ്റി ചെക്സ് ഉണ്ടാവും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് ആ ഒരു മൊമെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കണം സ്പോട്ടിഫൈ ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ സ്പോട്ടിഫൈയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും വെദർ ദിസ് ഇസ് എ ഐ ജനറേറ്റഡ് സിന്തറ്റിക് ട്രാക്ക് ആണോ അതോ മനുഷ്യനിർമ്മിതമാണോ ഹ്യൂമൻ ക്രിയേറ്റ് ചെയ്തതാണോ എന്നുള്ളത്. ഇതൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മെൻറ്റാലിറ്റിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൂടെ വെച്ചേക്കണം. അപ്പോൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഈ അപ്ഡേറ്റ്സ് ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു. ഇതാണ് എനിക്കിന്ന് പറയാനുള്ള ടെക്കി ടോക്ക്. അങ്ങനെ ആ ഒരു ടെക് ടോക്ക് ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്. നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് മതി അല്ലേ? ഹ്യൂമൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് സോങ്സ് ഉണ്ട്, അതേപോലെ അടിച്ചുപൊളി പാട്ടുകളുണ്ട്. എല്ലാത്തിൻ്റെ പുറകെയും നമ്മൾ പോവാറുമുണ്ട്. അത് തന്നെയാണ് ദ റിയൽ തിങ്. റിയലിനും റീലിനും ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേർണി വൺസ് അഗൈൻ വിത്ത് യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ ഇന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: 917 evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol safety up 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM-ൽ. ഇത് 9:17 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 8:06 ആവുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് ഇൻഫർമേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പെഷ്യലി ഖത്തറിൻ്റെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കോപ്പപ്പ് ആവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് മറക്കണ്ട. ഈ ഒരു ടൈമിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമായിട്ട് വരുന്നത് നമ്മുടെ സ്കിൻ ടൈം, ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഡൗട്ടൊക്കെ വരാറുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്, വേറൊന്നുമല്ല, വെള്ളം കുടിക്കാൻ മറക്കരുത്, വിച്ച് ഇസ് ഇന്റേണലി സോ ഗുഡ്. എക്സ്റ്റേണലി ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ചേഞ്ചസിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ടൈമും വെനവർ ഇത് കേട്ടു പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ആ ആപ്ലിക്കേഷൻസ് ഒക്കെ വെച്ച് ജസ്റ്റ് ഒരു റിമൈൻഡറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ മറക്കില്ല. പിന്നെ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവം ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ട്രാക്കിലോട്ട് വീണ്ടും വരും. ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം നോക്കിക്കോളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് സ്കിന്ന് ഡ്രൈ ചെയ്യുന്നവർക്ക്, അതിപ്പോൾ ലിപ്പായിരിക്കും, ചിലർക്ക് ബോഡി ആയിരിക്കും, ഇതൊക്കെ തന്നെ ഓഫീസിൽ പോയിട്ട് വന്നിട്ടുള്ള സമയം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടിയെന്ന് വരില്ല. ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാം കൂടെ രണ്ടും കൂടെ ഒന്ന് ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പ്രോപ്പർ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇതിപ്പോൾ പറയേണ്ട റീസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നതേ ഇപ്പോൾ ആ ഒരു ഈവനിങ് ടൈം പുറത്തോട്ടൊക്കെ തന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ടാവും. മന്ത് എൻഡ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് സാലറി ഒക്കെ കിട്ടുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഷോപ്പിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ കെയർ കൂടി ഒന്ന് കൺസിഡർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാനും ദാ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ്, ആൻ മരിയ കലിപ്പിലാണ്. ആര് കലിപ്പിലാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ദേ പാട്ട് എൻജോയ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരുമിച്ച് സ്റ്റേ ട്യൂൻഡ്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 13:20. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: You're listening to... Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
5: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
7: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
9: ഡൈസോ, let's make every outing unforgettable.
10: And
11: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: ജിമായ ഫാൽക്കൻ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്നാ രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: അപ്പൊ ചന്ദ്ര ശരിക്കും സൂപ്പർ ഹീറോ ആണോ?
3: You are listening to Radio Suno 91.7.
0: Evening. 917 evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ കാത്തിരുന്ന ഉത്തരങ്ങളിൽ ഒരു ഉത്തരം ഈ ഒരു ചോദ്യത്തിൻ്റെ ആയിരിക്കും. ഏത് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ഇതുവരെ ചോദിച്ചിട്ടില്ല. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 40 സെക്കൻഡും ആവുന്നു. അങ്ങനെ ദി ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM നമ്മളിങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു ചോദ്യം വളരെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമൊന്നും ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ ചിന്തിപ്പിച്ചിട്ടുള്ള, നമ്മളെ ഒരുപാട് ആഴങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും, ആ ടോട്ടൽ സ്ട്രേഞ്ചർ ഇൻ ആ ലൈഫ്. അപ്പോൾ ഈ ടോട്ടൽ സ്ട്രേഞ്ചർ നമുക്ക് ഒത്തിരി നമ്മൾ ഒരിക്കലും തന്നെ ലൈഫിൽ മറക്കാനാവാത്ത ഒരു സ്ട്രേഞ്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോൾ മനസ്സിലോട്ട് വന്ന ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, ഉണ്ടോ അങ്ങനെ ആരെങ്കിലും? ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഷുവറായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കണ്ട് പരിചയപ്പെട്ട് കുറച്ചധികം നേരം തന്നെ സംസാരിച്ചിട്ട് കോണ്ടാക്റ്റും അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കോണ്ടാക്റ്റിലിരുന്നിട്ട് പെട്ടെന്ന് അത്ര വലിയ മീറ്റപ്പ്സും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാൽ ഒരു പോയിന്റിൽ വാനിഷായി പോയി കഴിഞ്ഞ ആ ഒരു സ്ട്രേഞ്ചർ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ആ ഒരു സ്ട്രേഞ്ചറിനെ ഓർക്കാൻ പറ്റുന്ന ഒരു സമയവും കൂടിയാണെന്ന്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ചുമ്മാ ഒരു രസത്തിന് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ലൈഫിലെ സ്ട്രേഞ്ചേഴ്സ് വന്ന് നമ്മളെ രക്ഷിച്ചിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തി അപ്പോൾ നമ്മളെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദാ ആ ഒരു വ്യക്തിയെ ഒന്ന് ഓർക്കാനുള്ള ഒരു സമയമാണിത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് ആ ഒരു മൂഡിൽ വൈബിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഖത്തറിൽ നടക്കാൻ പോകുന്ന മറ്റൊരു ഗ്രാൻഡിയർ ഇനോഗ്രേഷൻ, ഈ പറഞ്ഞ പോലെ 3 ദിവസം മാത്രമാണ് ആ ഒരു ഗ്രാൻഡിയർ ഇവർ ഇനോഗ്രേഷന് ബാക്കിയുള്ളത്. നമ്മളൊക്കെ തന്നെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ There's nothing bad to be unexpected. Why? Because ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഖത്തറിലേക്ക് 6-ാമത്തെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാനായിട്ട്. വലിയൊരു താരനിര തന്നെയാണ് എത്തുന്നത്.
11: ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ 6-ാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ. ഉദ്ഘാടനം June 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
10: യെസ്, അപ്പൊ ഡേറ്റ് ലോക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. June 5 പിന്നുമ്രാനിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ജിമ്മിന്റെ 6-ാമത്തെ ബ്രാഞ്ച് ആണ് തുറക്കുന്നത് ഫാൽക്കൺ ഫിറ്റ്നസ്. ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ബീങ് എ മലയാളി ഒബ്വിയസ്ലി നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷവും കൂടിയാണ്. ഒത്തിരി ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളെയൊക്കെ ഇൻവൈറ്റ് കൂടി ചെയ്യുന്നു ഫോർ ദാറ്റ് വണ്ടർഫുൾ ഈവനിങ്. 5 ബ്രാഞ്ചസിനും നിങ്ങളുടെയൊക്കെ തന്നെ ആ ഒരു പാർട്ടിസിപ്പേഷൻ, വി ഹാവ് ബീൻ സീയിങ് യു ത്രൂ ഔട്ട്. ആ ഒരു സപ്പോർട്ടും എനർജിയും ഒക്കെ തന്നെ ഈ ഒരു 6th ബ്രാഞ്ച് ഇനോഗ്രേഷനും ബിൻ ഒമ്രാനിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആയിട്ട് റേഡിയോ സുനോ 91.7 FM കൂടെ ഉണ്ടാവും. This is your favorite FM station 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: 26 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: You're listening to 917 evenings. Joy Alukas 917 evenings, presented by Joy Alukas, world's favorite jeweler.
3: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
5: in association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, let's make every outing unforgettable.
9: And
10: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി
3: ഓടി മക.
4: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7.
6: ഈവനിംഗ്സ്.

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
10: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സൂണോ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 3:55. വെൽ, ഈ ഒരു സമയം ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഐ എം ടേക്കിംഗ് യു ടു

സോ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സിനിമയുടെ വെയിറ്റിംഗ് ആണ് മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന ആ ഒരു സിനിമ. നസ്ലിൻ വരുന്നു, ഒരുപാട് യൂത്തന്മാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു സിനിമ കാണാൻ പോകാനായിട്ട്. എന്തായാലും ഈ വരുന്ന ജൂൺ 5 റിലീസാവുന്ന സിനിമ കാണാൻ പോകാനായിട്ട് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ കൂടെ ഞാനും വരാം. അപ്പോൾ അതാ ടിക്കറ്റ്സ് ഒക്കെ എൻ്റെ കൂടെ റെഡി ആയിട്ട് ഇവിടെ സൈഡിലിരിപ്പുണ്ട്. പക്ഷേ ഈ ടിക്കറ്റ് സ്വന്തമാക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകണമല്ലോ. അപ്പോൾ ആ ഒരു ചോദ്യത്തിലേക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ.

ക്രെഡിറ്റഡ് ആയിട്ടും അൺക്രെഡിറ്റഡ് ആയിട്ടും ഒക്കെ ഒരുപാട് ചിത്രങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ വന്നു പോകാറുണ്ട്. പക്ഷേ ഒരു ആക്ടർ ചെയ്തു വെച്ചിരിക്കുന്ന മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അത് എണ്ണമറ്റ എത്ര സിനിമയാണെങ്കിൽ പോലും അതിനൊരു എണ്ണമുണ്ടാവുമല്ലോ. ആ ഒരു എണ്ണത്തിലേക്ക്, ആ ഒരു നമ്പറിലേക്ക് ദേ ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ നസ്ലിൻ അഭിനയിച്ചിരിക്കുന്ന റിലീസായ ചിത്രങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും ആ ഒരു കൗണ്ട് മനസ്സിലുള്ളത്? ഒഫീഷ്യലി റിലീസ്ഡ് ആയിട്ടുള്ള സിനിമകളുടെ എണ്ണം തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമകളൊന്നും അക്കൗണ്ടിൽ എടുക്കണ്ട, ആൻഡ് ഇറങ്ങാതെ പെട്ടിയിലായ ചിത്രങ്ങളും നമ്മളിപ്പോൾ അക്കൗണ്ടിൽ എടുക്കുന്നില്ല. നസ്ലിൻ അഭിനയിച്ചിരിക്കുന്ന റിലീസായിട്ടുള്ള, ഒഫീഷ്യലി റിലീസായിട്ടുള്ള എത്ര ചിത്രങ്ങളാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ ഉള്ളത് എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് പറയണ്ട. 5000997 വലിയ പണിയല്ല, ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാവുന്നുള്ളതേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്പർ മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കിയിട്ട് പറയുക. ആൻഡ് ഐ എം വെയ്റ്റിംഗ്. ഈ ഒരു മാസം ഒരുപാട് വിശേഷങ്ങൾ വരാനുണ്ട്. സ്പെഷ്യലി എനിക്ക് തോന്നുന്നു നസ്ലിൻ്റെ ആ ഒരു തമിഴ് എൻട്രി, തമിഴ് ഡെബ്യു ഒക്കെ കാത്തിരിക്കുന്ന സമയവും കൂടിയാണ്. ഈ സിനിമകളൊന്നും കണക്കിലെടുക്കണ്ട കേട്ടോ, ഞാൻ പറയുന്ന സിനിമകളൊക്കെ തന്നെ ഇനി റിലീസാവാൻ പോകുന്ന ഇനി ഒരുപാട് കഥകൾ നമുക്കറിയാനുള്ള സിനിമകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ദാ ഇപ്പോൾ ഒഫീഷ്യലി റിലീസ്ഡ് ആയിട്ടുള്ള നസ്ലിൻ മൂവീസ് ഏതൊക്കെയാണെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000997 ഏതൊക്കെ സിനിമയാണെന്ന് വേണ്ട, എത്ര സിനിമയാണെന്നുള്ളത്. സോ മാക്സിമം 10, 15, 20, 30 പെട്ടെന്ന് നമ്പർ അയച്ചു കഴിഞ്ഞാൽ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ടിക്കറ്റ് ആണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. This is Kada's favorite FM station radios on 91.7 FM. Kettu kettu kootu koodam.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, this is Nevin Poli.
4: You're listening to Radio Suno.
3: You're listening to Radio Suno.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
9: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. ചെറിയൊരു പണി ഞാനിങ്ങനെ തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാരൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ടാസ്ക് എന്നുള്ളത് നോക്കട്ടെ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക്.

പണിയും കെണിയും ഒന്നും അല്ല, ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ എവിടേക്കോ ഭയങ്കര കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, നസ്ലിൻ ആ ഒരു 20s അഭിനയം, 20s എന്ന് പറയാൻ പറ്റുമോ, 2000s നസ്ലിൻ ജനിച്ചത്, അപ്പോൾ കുഴപ്പമില്ല. ജെൻസിക്കാരനായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് സിനിമകൾ തന്നെ OTT റിലീസ് ആയിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ തിയേറ്റർ റിലീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ കൺഫ്യൂഷനൊക്കെ ഒന്ന് മാറ്റാനായിട്ടാണ് ഇഷ്ടം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനൊക്കെ കുറേ പേര് പറയുന്നു, ഇത്ര സിനിമകൾ തിയേറ്റർ റിലീസ് ആയിട്ട് വന്നിട്ടുണ്ടോ, ഇത്ര സിനിമകൾ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ആയിട്ടുണ്ട്. സോ റിലീസ് ആവാത്ത ചിത്രങ്ങളെ പറ്റിയിട്ടുള്ള കണക്ക് നമ്മൾ എടുക്കാൻ പോകുന്നില്ല. ബട്ട് ദെൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, എത്ര ചിത്രങ്ങളാണ് നസ്ലിൻ ആസ് ഓഫ് നൗ 2026 കണക്കുകൾ പ്രകാരം പുറത്തിറങ്ങിയിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ചിത്രങ്ങൾ ഒന്ന് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. റയാൻ ദേ ഉറപ്പ് 18 പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. വിൻസ് മീ എന്ന അക്കൗണ്ടിൽ നിന്ന് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ സെഗ്രിഗേറ്റ് ചെയ്ത് ഇത്ര മൂവീസ് സിനിമാ തിയേറ്ററിൽ, ഇത്ര മൂവീസ് OTT പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ബട്ട് ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ നസ്ലിൻ ഫേസ് കാണിച്ചിട്ടില്ലെങ്കിലും സൗണ്ടിലൂടെ അഭിനയിച്ച ഒരു ചിത്രവും കൂടിയുണ്ട്. ആ ചിത്രവും കൂടെ കണക്കെടുത്താലേ പലരുടെ കണക്കും ശരിയാവുള്ളൂ എന്നുള്ളൊരു ക്ലൂ ഞാൻ പറയുന്നു. നസ്ലിനെ നമുക്ക് ആ ഒരു ചിത്രത്തിൽ കാണാനായിട്ട് പറ്റില്ല. ബട്ട് ദെൻ യെസ്, നസ്ലിൻ്റെ സൗണ്ട് ആ ചിത്രത്തിൽ എവിഡൻ്റ് ആയിട്ട് തന്നെ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതൊരു വ്യക്തിയല്ല ചെയ്യുന്നത് എന്ന് കൂടി ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ ആ ഒരു കൗണ്ട് കൂടി ആഡ് ഓൺ ചെയ്തിട്ടായിരിക്കണം നമ്മുടെ കൗണ്ടിലേക്ക് വരേണ്ടത്. ഉറപ്പ് പറയുന്നവരൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് യെസ്, അഖിൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഷെഫീഖ് റൈറ്റ് ആൻസർ. അഭിജിത്തിന് എപ്പോഴും കൺഫ്യൂഷനാണ്, ഒരു 18, 19, 20, 21 ഇതിൻ്റെ അകത്തായിരിക്കും ബ്രോ, ഉറപ്പാണ്, ഇതിൻ്റെ അകത്ത് തന്നെയാണ് ബ്രോ. പക്ഷേ ഇതാണ് ആ കൗണ്ട് എന്നുള്ളത്. റൈറ്റായിട്ട് പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ്.

ഒരു ചാൻസ് കൂടെ നമ്മുടെ ലിസ്ണേഴ്സ്. അപ്പൊ ഒബ്വിയസ്ലി ആ ഒരു ചാൻസ് ഇതാ ഞാൻ ഒരിക്കൽ കൂടെ കൊടുക്കാൻ പോവുകയാണ്. ചോദ്യം ഇതായിരുന്നു, ആസ് ഓഫ് 2026 നസ്ലിൻ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം നസ്ലിൻ കുട്ടൻ അഭിനയിച്ചേക്കുന്ന ആ ചിത്രങ്ങളുടെ കൗണ്ട് ആണ് അറിയേണ്ടത്. ഒ ടി ടി റിലീസായതോ അതെല്ലാം ഇനി തിയേറ്റർ റിലീസായതോ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. രണ്ടും കൂടി വരുന്ന കൗണ്ട് എത്രയാണ്? ആൻഡ് ഓൾസോ ആ ഒരു കൗണ്ട് പറയുമ്പോൾ ഞാൻ ഒരു ആഡ് ഓൺ ക്ലൂ ആയിട്ട് പറഞ്ഞിരുന്നത് നസ്ലിൻ ഫേസ് കാണിച്ചിട്ടില്ല, ബട്ട് ദെൻ ഒരു ക്യാരക്ടർ ആ സിനിമയിൽ കംപ്ലീറ്റ് ആയിട്ട് നസ്ലിൻ്റെ വോയിസ് ആണ് അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ ഏതാണ് ആ ചിത്രം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കൗണ്ട് പലപ്പോഴും നമുക്ക് കിട്ടാതെ പോകുന്ന ആ ഒരു കൗണ്ട് ഇവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ കൗണ്ട് പോകുന്നോട്ടെ. 5000997 ഞാനും വെയിറ്റിംഗ് ആണ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത്. മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ്. This is Katha's Happiness Frequency 91.7 FM. Keta keta, kutu kudam.

മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. One, seven evenings.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: Welcome back once again, Radio Suno 91.7 FM. 917 evenings in the time aanu Sandeep aanu kooda join cheynathu. Studio clockil samayam 8 mani kaniyu 37 minute aavunu. Ee or time il valare important aayittulla or update inna raathri Suno melodies kelkanayittu marakkarathu. Why? Because you've got a ഡബിൾ സർപ്രൈസ് എന്ന് വേണമെങ്കിൽ പറയണം. കഴിഞ്ഞ ദിവസം ബോബി ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇന്നും ബോബി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. വളരെ വളരെ വളരെ ലെജൻഡറി ആയിട്ടുള്ള രണ്ട് പേരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്, അതിലൊരു ട്വിസ്റ്റും ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കഥകളൊക്കെ അറിയാനായിട്ട് ഒരു സർപ്രൈസ് എലമെൻറ്റോടുകൂടി ഇന്ന് ബോബി എത്തുന്നതായിരിക്കും സുനോ മെലഡീസിൽ. അപ്പോൾ ഒരുപാട് ബ്യൂട്ടിഫുൾ മെലഡീസ് നിങ്ങൾക്ക് വേണ്ടി ഇതേ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ പാട്ടുകളൊക്കെ തന്നെ എല്ലാവർക്കും ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു നൈറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളാണെന്നുള്ളൊരു കാര്യത്തിന് യാതൊരു ഡൗട്ടും ഇല്ല. എസ്പെഷ്യലി ഇഫ് യു ആർ എ തമിഴ് മ്യൂസിക് ഫാൻ. തമിഴ് മ്യൂസിക്കിനെക്കാട്ടിലും ലിറിക്സ് ആർ സോ പോയറ്റിക്. അതിൻ്റെ ഒരു എന്താണ് കാവ്യാത്മത, അതിങ്ങനെ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്, അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് പോയറ്റിക് ആയിട്ടുള്ള ആ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. കേട്ടിരുന്നു പോവും. നമുക്ക് പ്രത്യേകിച്ച് അർത്ഥം മനസ്സിലാവാത്തവർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ, ഒരുപാട് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ലിറിക്സ് ഒക്കെ തന്നെ പല സോങ്സിലും എഴുതിയേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സോങ്സ് ബ്യൂട്ടിഫുള്ളി ഇന്ന് നമ്മൾ പ്ലേ ചെയ്ത് പോകുന്നുണ്ട്. സോ ഡോണ്ട് ഫുഗെറ്റ് ടു ലിസൺ ടു സുനോ മെലഡീസ് എന്ന് കൂടി പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. കുറച്ചധികം പേര് എന്നെ ഇങ്ങനെ, സന്ദീപ് ഇപ്പോൾ പറയരുത്, ഞങ്ങൾ കറക്റ്റായിട്ടുള്ള കൗണ്ട്

ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മൂന്നാല് പേരുടെ മെസ്സേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ബട്ട് ബിഫോർ ഐ ഗോ, എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഫിലിംസ് നമ്മുടെ നസ്ലിൻ അഭിനയിച്ചിരിക്കുന്ന, റിലീസായിരിക്കുന്ന, ഒ ടി ടിയിലാണെങ്കിലും തിയേറ്ററിക് റിലീസായിട്ടും ഇറങ്ങിയിരിക്കുന്ന ചിത്രങ്ങൾ എത്രയാണ്? ഇതായിരുന്നു എൻ്റെ ചോദ്യം. ആൻഡ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് മോളിവുഡ് ടൈംസ് എന്നുള്ള സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. സോ ഈ ഒരു വീക്കെൻഡ് നമുക്ക് ഒരുമിച്ച് പോയി സിനിമ കാണാനുള്ള പ്ലാൻസ് ആണ് ഞാനിടുന്നത്. പെട്ടെന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട, കുറച്ച് സമയം കൂടിയുള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ ഇനി ആ ഒരു ആൻസറിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോഴത്തേക്കും നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടി കമ്മിങ് ഔ ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy Alukas 917 Evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
3: In association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, let's make every outing unforgettable.
7: And
8: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
9: ആഹാ, പെട്ടെന്ന് പോയി, പെട്ടെന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയിട്ട് സമയമൊക്കെ ആയിരുന്നു. 8 മണി കഴിഞ്ഞ 43 മിനിറ്റും 23 സെക്കൻഡും ആവുന്ന ഈ ഒരു ടൈമിൽ ഞാൻ ഒരു ആൻസർ ഡിസ്ക്ലോസ് ചെയ്തിട്ട് പോകാൻ പോവുകയാണ്. സോ ഇതിനെ ബേസ് ചെയ്ത് ആരെങ്കിലുമൊക്കെ ഇത് എവിടെന്നെങ്കിലുമൊക്കെ റിസർച്ച് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റിസർച്ച് അയച്ചിടാനായിട്ട് മറക്കണ്ട. വൈ? ബിക്കോസ് ഞാനും ഒരു റിസർച്ചിലൂടെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നസ്ലിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മൂവീസ് എത്രയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ റൈറ്റ് ആയിട്ട് ആൻസർ പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ബോളിവുഡ് ടൈംസിന്റെ ടിക്കറ്റ് ആണെന്ന് കൂടി പറഞ്ഞു പോയി കേട്ടോ.

ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ചോദ്യത്തിന്റെ ഉത്തരവെന്നുള്ളത് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് മെയിൻ ആയിട്ട് ഒ ടി ടി റിലീസും തിയേറ്ററിക്കലായിട്ടുള്ള റിലീസസും ആയിരുന്നു. അത് ഞാൻ കൺഫ്യൂഷൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെയുള്ള റിലീസ് ഒരുമിച്ചുള്ള ആ ഒരു നമ്പർ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് സജീറദി 17 ചോദിക്കുന്നുണ്ട്, ജിനോ ജോസ് 20 എന്ന് പറയുന്നുണ്ട്, അൻസൽ ഹസി 17 പറഞ്ഞിട്ടുണ്ട്, ഷംസ് ബ്രോ 15+ ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ നാളായി എവിടെ റേഡിയോ സുനോ കേൾക്കുന്നില്ല, മിസ്സിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ടൈം ഷിഫ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട് ഷംസ് ബ്രോയുടെ, അതാണ് കേൾക്കാനായിട്ട് സാധിക്കാത്ത. എന്തായാലും ഷംസ് ബ്രോ വി ആർ മിസ്സിംഗ് യു ടു. റയാൻ 19 എന്നുള്ളത് കൺഫേം ചെയ്ത് പറയുന്നു. അങ്ങനെ ദാ ബാക്ക് ടു ബാക്ക് ഒരുപാട് നമ്പേഴ്സ് ഇങ്ങനെ വരുമ്പോൾ 18 ഒഫീഷ്യലി നസ്ലിൻ ചെയ്തിട്ടുള്ള മൂവീസ് എന്ന് പറയുന്നത്. ബട്ട് ദെൻ ഞാൻ പറഞ്ഞത് ഒരു ചിത്രത്തിൽ നസ്ലിൻ അഭിനയിച്ചിട്ടില്ല, പക്ഷേ ശബ്ദം അഭിനയിച്ചു ഒരു ക്യാരക്ടറിന്. അതിൽ വേറൊരു വ്യക്തിയല്ല അഭിനയിച്ചത്, അതുകൊണ്ട് അത് നസ്ലിൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. സോ ഇറ്റ് വിൽ മേക്ക് 19 മൂവീസ്. സോ ഒഫീഷ്യലി റിലീസ്ഡ് ആയിട്ടുള്ള നസ്ലിൻ്റെ ക്രെഡിറ്റിലുള്ള സിനിമയെന്ന് പറയുന്നത് 19 ചിത്രങ്ങളാണ്. അപ്പോൾ 19 എന്നുള്ള ആൻസർ കുറച്ചധികം പേര് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ സെലക്ട് ചെയ്ത് ലക്കി വിനേഴ്സിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ എക്സിക്യൂട്ടീവ്സ് എന്നുള്ള ആ ഒരു വാക്ക് കൂടി തന്നുകൊണ്ട് റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഓൺ ദാറ്റ് നോട്ട് ഞാനും ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ ഒരുപാട് വിശേഷങ്ങളും ഫണ്ടും എൻ്റർടൈൻമെൻറ്റും ഖത്തറിലെ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ ഒരു പാട്ട് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. വൈ? ബിക്കോസ് ദിസ് ആക്ട്രസ് ഇസ് മൈ ഫേവറേറ്റ്. അപ്പോൾ ആ ഒരു ആക്ട്രസ് പാടിയ വെരി വൺ ആൻഡ് ഓൺലി സോങ് എന്ന് വേണമെങ്കിൽ പറയാം, ഒറ്റ ഒരു സോങ്ങേ പാടിയിട്ടുള്ളൂ. ബട്ട് ദെൻ അതിനുശേഷം ഇനിയിപ്പോൾ എനിക്ക് വേറൊരു എന്താണ് കോമ്പറ്റീഷൻ വെക്കാൻ പറ്റത്തില്ല. ബട്ട് ആ ഒരു കോമ്പറ്റീഷനെ ഫുൾ സ്റ്റോപ്പ് ഇടാനൊക്കെ ആയിട്ട് പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞ് പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബട്ട് ദെൻ യെസ്, ആരാധനയ്ക്ക് ഒരു കുറവുമില്ല, ആരാണെന്നുള്ളത് കണ്ടുപിടിച്ചോളൂ കേട്ടോ. 5000997 എന്ന ഒരു ആൻസർ കൂടി അയക്കാനായിട്ട് മറക്കണ്ട. This is Kathas Happiness Frequency, Radio Sonar 91.7 FM. Kettu kettu kootu vidam.

Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. Countdown started. ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM. 917 evenings.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് സുനോ മെലഡീസിൽ. അങ്ങനെ ഇന്ന് വീണ്ടും നമ്മൾ കേട്ട് കേട്ട് കൂട്ടുകൂടി ഇരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ സുനോ മെലഡീസ് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര അടിപൊളിയായിരിക്കും, മാജിക്കൽ. ബിക്കോസ് ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് രണ്ടു പേരുടെ ബർത്ത്ഡേസ് ആണ്. ലെജൻഡ്സ്, ട്രൂലി ലെജൻഡ്സ്. ഈ രണ്ടുപേരും ഒന്നിച്ചപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നതെല്ലാം മാജിക്കാണ്. ഒരാളുടെ മ്യൂസിക്കാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നത്. നൊസ്റ്റാൾജിയ, അഡിക്ഷൻ എല്ലാം ഉണ്ട്. ദ അതർ ലെജൻഡ് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ട്, പ്രണയിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾ ഹിസ് ഫ്രെയിംസ് ആർ ട്രൂലി മാജിക്കൽ. മണിരത്നം സർ ആൻഡ് ഇളയരാജ. ചില ആളുകളെങ്കിലും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, അതെ ബോബി തെറ്റുപോയോ, ഇളയരാജ സാറിന്റെ ബർത്ത്ഡേ June 3rd ആണല്ലോ. യെസ്, ഒഫീഷ്യലി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ June 3rd ആണ്. പക്ഷെ രാജ സാറ് June 2nd അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് കരുണാനിധി സാറിന്റെ ബർത്ത്ഡേ ആണ് June 3rd. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ഒരു റെസ്പെക്ട് കാരണം രാജ സാറ് സ്വന്തം ബർത്ത്ഡേ ഒന്ന് മുന്നോട്ടാക്കി. അങ്ങനെ മണിരത്നം സാർ ആൻഡ് ഇളയരാജ സാർ ഒന്നിച്ച് ഇന്നത്തെ ദിവസം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. സോ നമ്മുടെ സുനോ മെലഡീസ് ഇന്ന് ഡബിൾ സ്പെഷ്യൽ ആണ്. ഇവരൊന്നിച്ച സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ഏതൊരു ഫിലിം ഫാനിന് അല്ലെങ്കിൽ ഒരു സിനി ഫൈലിന് എന്തെങ്കിലും നടക്കണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. ഡിറക്ഷൻ ആൻഡ് റിട്ടേൺ ബൈ മണിരത്നം, മ്യൂസിക് ഇളയരാജ. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, പക്ഷെ അവർ ഒന്നിച്ചപ്പോൾ കിട്ടിയ ആ മാജിക്കുകളാണ് ഇനി അങ്ങോട്ട് സുനോ മെലഡീസിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്.

0: ലിയജുമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: ഹായ്, ഇത് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുക.

യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ സുനോ മെലഡീസിന്റെ ടൈം. കൂടെയുള്ളത് ബോബി. ഇന്ന് സുനോ മെലഡീസ് ഇസ് ഡബിൾ സ്പെഷ്യൽ ബിക്കോസ് ഇന്ന് മണിരത്നം ആൻഡ് ഇളയരാജ രണ്ട് ലെജൻഡ്സിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹാർഡ്കോർ മണിരത്നം ഫാനാണ് ഞാൻ. എന്നാണ് മണിരത്നം സാറിന്റെ ഫാൻ ആയെന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഏത് സിനിമയാണ് അദ്ദേഹത്തിന്റെ ആദ്യം കണ്ടതെന്ന് ചോദിച്ചാലും എനിക്ക് അറിയത്തില്ല. ഇറ്റ് ജസ്റ്റ് അദ്ദേഹത്തിന്റെ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ പോർട്രേ ചെയ്യുന്നൊക്കെ ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ഡയറക്ടേഴ്സ് അവരുടെ ഹീറോയിൻസിനെ പോർട്രേ ചെയ്യുന്നതിന് ഒരു ഭംഗി കാണും, പക്ഷെ മണിരത്നം സാർ സിനിമകളിലെ നായകന്മാർക്ക് ഒരു പ്രത്യേക ചാമാണ്. ആ ഒരു യൂണിവേഴ്സിൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് ചെന്ന് അല്ലെങ്കിൽ അതുപോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ അറിയാതെയാണെങ്കിലും തോന്നിപ്പോകും. മൗനരാഗത്തിലെ രേവതി ചെയ്ത ദിവ്യയാണെങ്കിലും അഗ്നി നക്ഷത്രത്തിലെ അമല ചെയ്ത അഞ്ജലി നിരോഷയുടെ ക്യാരക്ടറും ഗീതാഞ്ജലിയിലെ ഗിരിജ ചെയ്ത ഗീതാഞ്ജലി എന്ന ക്യാരക്ടറും ദളപതിയിലെ ശ്രീവിദ്യയുടെ കല്യാണിയും ഭാനുപ്രിയ ചെയ്ത പത്മയും ശോഭനയുടെ സുബ്ബലക്ഷ്മിയും റോജയിലെ മധുബാല ചെയ്ത റോജ ആൻഡ് കണ്ണത്തിൽ മുത്തമിട്ടാൽ സിമ്രനിലെ ഇന്ദിരയാണെങ്കിലും നന്ദിദാദാസ് ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും അതിലെ ആ കുട്ടി കീർത്തനയുടെ കഥാപാത്രമാണെങ്കിലും ഭയങ്കര ഇന്റൻസ് ആൻഡ് പവർഫുൾ ആണ്. ഇവർക്ക് എല്ലാവർക്കും ഒരു ഡബിൾ ഷെയ്ഡ് ക്യാരക്ടേഴ്സ് ആണ് മണിരത്നം സാർ കൊടുത്തേക്കുന്നത്. ഈ സിനിമകളെല്ലാം കണ്ടവർക്കറിയാം. ആദ്യം ഈ നായികമാരെ സ്ക്രീനിലോട്ട് കൊണ്ടുവരുമ്പോൾ കാണിക്കുന്ന ക്യാരക്ടറല്ല, പിന്നെ അങ്ങോട്ട് ആ കഥാപാത്രം ഒരു സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ വളരെ മിസ്റ്റീരിയസ് ആണ്. എപ്പോഴും പറയില്ലേ ഒരു പെൺകുട്ടിയുടെ മനസ്സ് അത്ര പെട്ടെന്നൊന്നും പിടികിട്ടത്തില്ല എന്നുള്ളത്. അത് കൃത്യമായിട്ട് മണിരത്നം സാർ സിനിമകളിലെ എല്ലാ നായകന്മാർക്കും കൊടുത്തിട്ടുണ്ട്. മണിരത്നം സാറിന്റെ സിനിമകളിലെ ചില ബെസ്റ്റ് ഫ്രെയിംസ് എന്ന് എനിക്ക് തോന്നിയേക്കുന്ന ഒന്നാണ് ഒന്ന് ട്രെയിൻ. ഒരു ട്രെയിൻ ക്രോസിംഗ് സീൻ എവിടെയെങ്കിലും നമ്മൾ കാണും, വെദർ ഇറ്റ് ഈസ് അലൈപായതേ ഓർ ഓക്കെ കൺമണി, ഏതെടുത്താലും ആ സീൻ കാണാം. ദെൻ മിററിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു നായികയുടെ ബ്യൂട്ടിഫുൾ ഫ്രെയിം. മൗനരാഗം ആയിക്കോട്ടെ, അലൈപ്പായതേ ആയിക്കോട്ടെ, കണ്ണത്തിൽ മുറ്റമിട്ടാലായിക്കോട്ടെ, കാറ്റുവേലയുടെ, പൊന്നിയൻ സെൽവൻ, ഇതിന്റെ തഗ് ലൈഫിൽ വരെ അങ്ങനെ ഒരു ഫ്രെയിം കാണാം.

അമൃതിൽ ജനിച്ച ജ്ഞാനദേശികനും 1956 മധുരയിൽ June 2 ജനിച്ച ഗോപാലരത്നം സുബ്രഹ്മണ്യവും ഇവര് രണ്ടുപേരും ഇന്ത്യൻ സിനിമയ്ക്ക് ലെജൻഡ്സ് തന്നെയാണ്, മാസ്റ്റേഴ്സ് ആണ്. പക്ഷെ നമ്മൾ ഇവരെ അറിയുന്നത് ആസ് ഇളയരാജ ആൻഡ് മണിരത്നം. രണ്ടുപേരുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഈസ് വെരി ഡിഫറെന്റ്. പക്ഷെ രണ്ടുപേരും ജനിച്ചത് അതാത് അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചുള്ള ഒരു കുടുംബത്തിലാണ്. അതായത് മണിരത്നം സാറ് ജനിച്ചു വീഴുന്നത് ഒരു ഫിലിം ഫാമിലിയിലേക്ക് തന്നെയാണ്. രാജ സാറാണെങ്കിൽ ബ്രദേഴ്സും എല്ലാവരും സംഗീതത്തിൽ തന്നെയാണ്. പക്ഷെ ഇവര് രണ്ടുപേരിലെ വ്യത്യാസം, മണിരത്നം സാർ ഫിലിം ഫാമിലിയിലായിട്ട് പോലും സിനിമയിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചില്ല. എന്നാൽ രാജ സാറ് തമിഴ് ഫോക്ക് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആ ഗ്രാമത്തിൽ ജീവിച്ച അദ്ദേഹത്തിന് പാട്ട് തന്നെയായിരുന്നു ഉയർ. അങ്ങനെ രണ്ടുപേരും മദ്രാസ് എത്തിയതിനു ശേഷമാണ് സിനിമാ ലോകത്തേക്ക് കയറുന്നത്. ഇവര് രണ്ടുപേരും ഏകദേശം 10 സിനിമകളിൽ മാത്രമേ ഒന്നിച്ചിട്ടുള്ളൂ. മണിരത്നം സാർ ഇനീഷ്യലി താൻ ആഗ്രഹിച്ച പോലത്തെ സബ്ജക്റ്റുകളൊന്നും സിനിമയാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു, ഞാൻ ചെയ്ത സിനിമകളുടെ മ്യൂസിക് ഇളയരാജയായിരിക്കണം. മണിരത്നം സാറിന്റെ ആദ്യ മൂവിയാണ് പല്ലവി അനുപല്ലവി 1983. നമുക്കറിയാം ഇതൊരു കന്നഡ മൂവിയാണ്, ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അനിൽ കപൂറും ലക്ഷ്മിയുമാണ്. പക്ഷെ ഇതിൽ ആദ്യം മ്യൂസിക് ചെയ്യാനിരുന്നത് ഇളയരാജയായിരുന്നില്ല. ആദ്യം ബുക്ക് ചെയ്തത് ഒരു കന്നഡ മ്യൂസിക് ഡയറക്ടറെയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഇതുവരെ മണി സാറ് വെളിപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും ആ മ്യൂസിക് ഡയറക്ടർ ചെയ്ത മറ്റൊരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടപ്പം മണി സാർ ആകെ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു കമ്പോസിങ് എന്റെ സിനിമയ്ക്ക് വേണ്ട, എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഒഴിവാക്കണം. സോ പല്ലവി അനുപല്ലവിയുടെ സിനിമോട്ടോഗ്രാഫർ ബാലു മഹേന്ദ്ര സാറാണ്. നേരെ ബാലു മഹേന്ദ്ര സാറിന്റെ അടുത്ത് പോയിട്ട് എങ്ങനെയെങ്കിലും ഇളയരാജ സാറിനെ ഒന്ന് കണക്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ബാലു മഹേന്ദ്ര സാറുമായിട്ട് നേരെ ഇളയരാജ സാറിനെ പോയി കണ്ടു. എന്നിട്ട് മണിരത്നം സാറ് രാജാ സാറിനോട് പറഞ്ഞു, എന്റെ ഒരു കൊച്ചു ചിത്രമാണ്, എനിക്ക് വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല, താങ്കൾ മാർക്കറ്റിൽ വാങ്ങുന്ന റേറ്റ് എനിക്കിപ്പോ തരാൻ പറ്റില്ല, പക്ഷേ ഈ സിനിമയിൽ രാജാ സാറിന്റെ മ്യൂസിക് വേണം. വളരെ ചിരിച്ചുകൊണ്ട് തന്നെ രാജാ സാർ അങ്ങനെ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. അവിടുന്ന് തുടങ്ങിയതാണ് മണിരത്നം ഇളയരാജ മാജിക്.

ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ ഇന്ന് രണ്ട് ലെജൻഡ്സിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ, മണിരത്നം സർ ആൻഡ് ഇളയരാജ സർ. മണിരത്നം സർ ഏറെ ആഗ്രഹിച്ച് ചെയ്യാൻ എടുത്തു വെച്ച സിനിമകളിൽ ഒന്നാണ് മൗനരാഗം. പക്ഷെ ആദ്യം അദ്ദേഹം ഇതിനിട്ട ടൈറ്റില് ദിവ്യ എന്നായിരുന്നു രേവതി ചെയ്ത ടൈറ്റിൽ ക്യാരക്ടറിന്റെ പേര്. ഈ സ്ക്രിപ്റ്റുമായി ഒരുപാട് പേരെ ചെന്ന് കണ്ടെങ്കിലും ആർക്കും ഈ സബ്ജക്ട് ചെയ്യാൻ ധൈര്യമില്ലായിരുന്നു. അതായത് കല്യാണം കഴിഞ്ഞ തന്റെ ഭാര്യയോട് ആദ്യ ദിവസം തന്നെ താൻ എന്ത് ഗിഫ്റ്റാണ് ഗിഫ്റ്റായിട്ട് ചെയ്യേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സെപ്പറേഷൻ മതി, ഡിവോഴ്സ് മതി എന്ന് ധൈര്യമായി പറയുന്ന ഒരു നായിക. സത്യത്തിൽ ആ കാലഘട്ടത്തിൽ ഒന്നും ചിന്തിക്കാൻ കൂടെ കഴിയാത്ത കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു തക്കതായ റീസൺ ആ പെൺകുട്ടിക്ക് ഉണ്ട്. പിന്നീട് ആ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നു, രക്ഷയില്ലാത്ത സിനിമയാണ് മൗനരാഗം. ഇതിന്റെ മ്യൂസിക് രാജ സർ ആണ്, ഇതിന്റെ വരികൾ എഴുതിയേക്കുന്ന വാലി സാറാണ്. ഇതിലെ മിക്ക ഗാനങ്ങളും രാജ സർ പക്ക കർണാട്ടിക് രാഗങ്ങളുടെ ബേസിലാട്ടോ ചെയ്തേക്കുന്നത്. ഇപ്പൊ മൻറും വന്ന സോങ് കീരവാണി രാഗമാണ്, ചിന്ന ചിന്ന വന്ന കോയിൽ എനിക്ക് തോന്നി ഇന്നും മൗനരാഗത്തിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പാട്ടുകളിൽ ഒന്നാണ്. അത് ഗൗരി മനോഹരിയാണ്. മാത്രമല്ല പാട്ട് കേൾക്കുന്ന സമയത്ത് ഇതിൽ ക്ലാസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ സാരംഗി, നാദസ്വരം, സിത്താറ് ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ പാട്ടുകൾക്കും ഈ സിനിമയോട് അത്രയധികം കണക്റ്റഡ് ആണ്. എന്തായാലും മൗനരാഗത്തിലെ പാട്ട് കേൾക്കാതെ ഇന്നത്തെ ദിവസം എന്തായാലും നമുക്ക് ഇവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈ അഞ്ച് പാട്ടിലേത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. രാത്രി സമയമാണ്, ചിലർ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നവരുണ്ടാവാം, ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നവരുണ്ടാവാം. ചിലപ്പോൾ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോഴും വളരെ റിലാക്സ്ഡ് മൂഡിൽ ഇരിക്കുകയാണെങ്കിൽ ഈ പാട്ട് ചിലപ്പം ഈ സമയത്ത് കറക്റ്റ്

ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ നമ്മൾ അങ്ങനെ ടു ലെജൻഡ്സിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. മണിരത്നം ആൻഡ് ഇളയരാജ 1986 മൗനരാഗം ഇറങ്ങിയതിന് ശേഷം മണിരത്നം സാറിന്റെ ആഗ്രഹം അഗ്നി നക്ഷത്രം എന്ന സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ബിക്കോസ് മൗനരാഗത്തിൽ ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിനെ മാത്രം റീച്ച് ചെയ്യുന്നത് കൊണ്ട് അഗ്നി നക്ഷത്രം കുറച്ച് മാസാക്കി യങ് ക്രൗഡിനെയും കൂടെ ഗ്രാബ് ചെയ്യാനാണ് മണി സാർ ട്രൈ ചെയ്തത്. പക്ഷെ ആ സമയത്താണ് മുക്ത ശ്രീനിവാസൻ മണിരത്നം സാറിനെ അപ്രോച്ച് ചെയ്യുന്നത് കമൽഹാസൻ സാറിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണമെന്ന്. അങ്ങനെ സംഭവിച്ച മൂവിയാണ് നായകൻ. ഇന്ന് തമിഴ് സിനിമയിൽ ഓർ ഇന്ത്യൻ സിനിമയിൽ തന്നെ പല ഡയറക്ടേഴ്സിനോടും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സിനിമയിലേക്ക് വരാൻ കാരണമായത് അട്രാക്ട് ചെയ്തതെല്ലാം മണിരത്നം സാറിന്റെ നായകൻ മൂവി കാരണമാണ്. അമേരിക്കൻ മൂവി ഗോഡ് ഫാദർ ഇൻസ്പയർഡ് തന്നെയാണ് നായകൻ. പക്ഷെ ഇന്ത്യൻ സിനിമയ്ക്ക് ഗാങ്സ്റ്റർ മൂവിയുടെ തലതൊട്ടപ്പൻ തന്നെയായിരിക്കും നായകൻ മൂവി. ഈ സമയത്ത് അഗ്നി നക്ഷത്ര മൂവി ഹോൾഡിലായിരുന്നു. നായകൻ ഒരു ഗംഭീര സക്സസ് ആയതിന് ശേഷം അദ്ദേഹം പിന്നീട് അഗ്നി നക്ഷത്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. സോ ഈ സിനിമകളിലെല്ലാം നമുക്കറിയാം രാജാ സാർ തന്നെയാണ് മ്യൂസിക് കമ്പോസ് ചെയ്തേക്കുന്നത്. അഗ്നി നക്ഷത്രം 1980s ഒരു യൂത്തിനെ ആയിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ഇറ്റ് ബിക്കം എ ട്രെൻഡ് സെറ്റർ. ഒരു ന്യൂ സ്റ്റാൻഡേർഡ് ഓഫ് ലൈറ്റിംഗ്, ഡയലോഗ്സ് എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു അഗ്നി നക്ഷത്രത്തിലൂടെ മാറി മറിഞ്ഞായിരുന്നു.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആക്ഷൻ
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency-um.
6: Kanmani poove, kannadi poove.
7: Namaskaram, naan MG Shikumar.
8: You're listening to
9: Radio Suno 91.7.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
4: you're home. You are listening.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ ഇന്ന് മണിരത്നം സർ ആൻഡ് ഇളയരാജ ഇസൈന അലി ഇളയരാജയുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലൂടെയാണ്. രാജസാറിന്റെ ഒരു കഥ പറയാനാണെങ്കിൽ, നമുക്കത് ഒരുപാട് മലയാള സിനിമകളിൽ അദ്ദേഹം പാട്ടുകൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതിലൊരു കഥ പറഞ്ഞു തരട്ടെ. സിനിമോട്ടോഗ്രാഫർ അഴകപ്പൻ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രസാദ് സ്റ്റുഡിയോയില് രാജാ സാറിനെ കാണാൻ വേണ്ടി അഴകപ്പൻ സാർ ചെന്നതാണ്. അവിടെ ചെന്നപ്പോ അദ്ദേഹം മ്യൂസിക് കമ്പോസിംഗിന്റെ തിരക്കിലായിരുന്നു. പാട്ട് എഴുതേണ്ട ഗിരീഷ് പുത്തഞ്ചേരി സാർ എത്തിയിട്ടുമില്ല. കാലത്ത് തുടങ്ങിയ കാത്തിരിപ്പായിരുന്നു. അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് രാജാ സാറിന്റെ മുഖത്ത് കാണാനും പറ്റും. അതിന്റെ ഇടയ്ക്കും ഹാർമോണിയത്തിൽ ഈണങ്ങൾ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേൾവിക്കാരനായി മുറിയുടെ ഒരു കോണിൽ അഴകപ്പൻ സാറും ഉണ്ട്. അങ്ങനെ മൂന്നാല് ട്യൂണുകൾ ഹാർമോണിയത്തിൽ വായിച്ചു കഴിഞ്ഞപ്പോ രാജാ സാറ് അഴകപ്പൻ സാറിനോട് ചോദിച്ചേ, ഇതിൽ ഏത് ട്യൂണാണ് അഴകപ്പൻ സാറിന് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചപ്പോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ ട്യൂണാണെന്ന് അഴകപ്പൻ സാറ് പറഞ്ഞു. പക്ഷെ രാജാ സാറിന് കൺഫ്യൂസ്ഡ് ആയി. അത് ഏത് ട്യൂൺ? ഓർമ്മയിൽ ഒന്ന് മൂളാമോ എന്ന് ചോദിച്ചു. സകല ദൈവങ്ങളെയും ധ്യാനിച്ച് അദ്ദേഹം മനസ്സിൽ വന്ന ആ ഈണം ഒന്ന് മൂളി. അത്രയും മതി. രാജാ സാറിന് അപ്പൊ തന്നെ പാട്ട് ഓർമ്മയിലേക്ക് വന്നു. അങ്ങനെ ഏകദേശം 12 ആയപ്പോഴേക്ക് ഗിരീഷ് പുത്തഞ്ചേരി സാറ് റൂമിലെത്തി. ആകെ പേടിച്ചു വരണ്ടാണ് ഗിരീഷ് പുത്തഞ്ചേരി സാർ എത്തിയത്. രാജാ സാറിന്റെ മുഖത്ത് യാതൊരു എക്സ്പ്രഷനും ഇല്ല. അത്രയും നല്ല മൂഡിലല്ല എന്നുള്ളത് വ്യക്തം. അവിടെ റൂമിലിരുന്ന എല്ലാവരും ടെൻസ്ഡ് ആണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാരണം സമയനിഷ്ഠയുടെ കാര്യത്തിൽ കണിശക്കാരനായ രാജാ സാറ് ഇത്രയും നേരം വെയിറ്റ് ചെയ്യായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി സാറ്. പെട്ടെന്ന് തന്നെ ഇസൈഞ്ഞാനിയുടെ പാദങ്ങളിലേക്ക് അങ്ങ് വീടു നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറ്. അപ്രതീക്ഷിതമായ ഒരു ആക്ഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു രാജാ സാറിന്റെ മുഖത്തെ പൗരുഷഭാവം പെട്ടെന്നൊന്ന് പുഞ്ചിരിക്ക് വഴിമാറി. ബംഗ്ലിലേക്ക് അങ്ങ് വീടു നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറ്. അപ്രതീക്ഷിതമായ ഒരു ആക്ഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു രാജാ സാറിന്റെ മുഖത്തെ പൗരുഷഭാവം പെട്ടെന്നൊന്ന്

0: सुनो मेलोडीज।
1: വെൽക്കം ബാക്ക് ടു യുവർ റേഡിയോ സുനോ. ബോബിയാണ് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിലൂടെ നമ്മൾ രണ്ട് ലെജൻഡ്സിന്റെ ബർത്ത്ഡേ സെലിബ്രേഷനിലൂടെയാണ് മണിരത്നം സർ ആൻഡ് ഇളയരാജ. റിട്ടൺ ആൻഡ് ഡിറക്റ്റഡ് ബൈ മണിരത്നം, മ്യൂസിക് ബൈ ഇളയരാജ. ഇങ്ങനെ നമ്മൾ അവസാനം എഴുതി കണ്ടത് ഏത് സിനിമയിലാണെന്ന് ഓർമ്മയുണ്ടോ? ദളപതി. മൾട്ടിസ്റ്റാർ മൂവി ആയിരുന്നു ദളപതി, വെരി ഹ്യൂജ്. ആ സിനിമ ഇന്ന് കാണുമ്പോഴും അതിന്റെ ഒരു ഗ്രേറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. മ്യൂസിക് ആണോ കഥയാണോ രണ്ടും ഒരേപോലെ കട്ടയ്ക്ക് നിന്ന ഒരു സിനിമ. ഇതിന്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിയ ഓഡിയോ കാസറ്റുകൾക്ക് അന്ന് റെക്കോർഡ് വിൽപ്പനയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സുന്ദരി കണ്ണാൽ ഒരു സേതി എന്ന പാട്ടിലെ നാനുനെ നീങ്ക മാട്ടേ എന്ന് വരുന്ന പോർഷന്റെ ഇൻസ്ട്രുമെന്റ് വേർഷൻ ഒരുപാട് പേരുടെ പേഴ്സണൽ ഫേവറേറ്റും പലരുടെയും റിംഗ് ടോണുകളായിരുന്നു ഏറെക്കാലം. ഇത്രയും ഹിറ്റുകൾ ഇവർ ഒന്നിച്ച് നൽകിയിട്ടും എവിടെയാണ് ഇവര് രണ്ടു വഴിക്ക് പോകാൻ തീരുമാനമെടുത്തത്? എന്തുകൊണ്ടായിരിക്കും? അതിനൊരു റീസൺ ഉണ്ടോ എന്ന് മണിരത്നം സാറിനോട് ചോദിച്ചാൽ പറയും പ്രത്യേക റീസൺ ഒന്നും ഇല്ല. ആ സമയത്തായിരുന്നു എ ആർ റഹ്മാൻ സാറിന്റെ വരവ്. റോജ എടുക്കാൻ തീരുമാനിച്ചപ്പം അതിന്റെ പ്രൊഡ്യൂസേഴ്സിന് രാജ സാറായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ മണിരത്നം സാറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ രാജ സാറുമായിട്ട് അവര് അസോസിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും മണി സാറാണ് പറഞ്ഞത് ഈ ഇൻഡസ്ട്രി ഒരാളിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നതല്ലോ, നാളെ ഞാനില്ലെങ്കിലും മറ്റൊരാൾ എന്റെ ഈ പൊസിഷനിലേക്ക് വരും, അതുകൊണ്ട് പുതിയൊരാളെ പരീക്ഷിച്ച് നോക്കാം എന്ന പ്രൊഡ്യൂസേഴ്സിന്റെ ആശയത്തോട് മണിരത്നം സാർ ഇരു കൈ നീട്ടിയും സ്വീകരിച്ചു. എന്നാലും നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ചോദ്യം ഉണ്ടാവില്ലേ, മണിരത്നം സാർ ആക്ച്വലി രാജ സാറിനെ മിസ് ചെയ്യുന്നുണ്ടാവില്ലേ സിനിമകളിൽ? ആ ചോദ്യത്തിന് ഉത്തരം മണി സാർ തന്നെ പറയും.
2: டெய்லி போகும்போது அவர் பாட்டு கேட்டு போவேன். இது வந்து நம்ம அந்த நம்ம வந்து வளர்ந்தது வந்து ராஜாவோட மியூசிக்கோட. ஸோ அது வந்து என்னைக்கு நம்ம விட்டு போகாது. இப்போவும் கேட்டிங்கன்னா ராஜா பாட்டு ஞாபகம் வரும், அவரோட பேக்ரவுண்ட் ஸ்கோர் ஞாபகம் வரும், ஜானியில் அவர் பண்ண பியானோ தீம் ஞாபகம் வரும். இது வந்து இஸ் எ ஜீனியஸ். ஸோ அது இந்த டவுட்டே இல்லை. ஸோ அவர் நினைவு இல்லாமல் எவ்வளி கண்டிப்பாக வந்து அவர் ஒவ்வொரு நாளும் மிஸ் பண்ணுவார்.
1: ഇന്ത്യൻ സിനിമയും ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രീനെയും റീഡിഫൈൻ ചെയ്ത രണ്ട് ലെജൻഡ്സ്. ഇവരൊന്നിക്കുക എന്നുള്ളത് ഏത് സിനിമാ പ്രേമികളുടെയും ആഗ്രഹമാണ്. അതൊരിക്കൽ സംഭവിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
1: in association with
2: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
2: ഡൈസോ, let's make every outing unforgettable.
0: And
3: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
4: ഹായ് നമസ്കാരം, ഞാനിന്നുള്ള സ്വന്തം അപ്പാൻ ചേർക്കാണ്. നമ്മുടെ സ്വന്തം ഗസ്റ്ററിലെ റേഡിയോ സിനിമ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
4: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
3: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
0: റേഡിയോ സുനോ 91.7.

ഞാൻ നിങ്ങളുടെ ഭാമ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

91.7 FM. 91.7 FM.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.